ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കടകം 4, 2026 ജൂലൈ 20 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: രൂപചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവു നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവു നേടാം, 2:30 വിമുക്തി, 3 മണിക്ക് തിരശീല, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 20. അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയതും ബംഗാൾ വിഭജനം ലണ്ടനിൽ വെച്ച് അംഗീകരിച്ചതും ഋഗ്വേദത്തെ യുനെസ്കോ ലോകത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതുമൊക്കെ ഒരു ജൂലൈ 20 ആയിരുന്നു. ജൂലൈ 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 20. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിന്റെ വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഇന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ഇന്ന് ലോക ചെസ് ദിനം. വർഷങ്ങൾക്ക് മുൻപേ ചെസ്സിന് ലോകത്താകമാനം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. യുനെസ്കോ ആണ് ചെസ് ദിനം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത്. 1916 ഒന്നാം ലോക മഹായുദ്ധ സമയം. റഷ്യൻ സേന അർമേനിയയിലെ ഗ്യുമിസ്കാനക് പിടിച്ചടക്കിയത് ജൂലൈ 20. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയം. അമേരിക്കയുടെയും കാനഡയുടെയും സൈന്യം സിസിലിയ എന്ന പ്രദേശം പിടിച്ചടക്കിയത് ജൂലൈ 20. 11 ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 20. 1905 ഇന്നേ ദിവസമായിരുന്നു ബംഗാൾ വിഭജനം ലണ്ടനിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിച്ചത്. 1900-ലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ടെലിഫോൺ സർവീസ് അലക്സാണ്ടർ ഗ്രഹാംബൽ കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യയിലുള്ള ഹാമിൽട്ടണിൽ സ്ഥാപിച്ചത് 1877 ജൂലൈ 20. 1946 സനാതന ധർമ്മ കലാലയം സ്ഥാപിതമായത് 1946 ജൂലൈ 20. 2007 ജൂലൈ 20 ഋഗ്വേദത്തെ യുനെസ്കോ ലോകത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്. 3 രാഷ്ട്ര സൈനിക പരിശീലനം ഇന്ദ്ര ആരംഭിച്ചത് 2018 ജൂലൈ 20.
0: 4 അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം. ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വലയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും ഒയർ സാമ്പലിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സി പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വില മതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ

0: നിർണായകയോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 3 വെള്ളി മെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയത്. 58th അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്.

0: കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീര കർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58th അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനിയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശങ്ങളിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
5: വൊച്ചല്ലി വൊച്ചല്ലി ദേ.

0: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?

0: international placement support, placement assistance, experienced faculty, advanced labs, modern campus. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും എം ഇ എസിൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് എം ഇ എസിലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ദ്രം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത. ഒരു നാടിന്റെ ചരിത്രം അതിന്റെ സ്മാരകങ്ങളിലും രേഖകളിലും മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിച്ച സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് നിശബ്ദ സാക്ഷിയായി പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ വിശ്വസ്ത സഹയാത്രികനായും അനവധി ഓർമ്മകളുടെ വാഹകനായും മാറിയ ഈ പൊതുഗതാഗത സ്ഥാപനത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമാണ്. എങ്ങനെയാണ് ഈ ജനകീയ സ്ഥാപനം പിറന്നത്? എങ്ങനെയാണ് ആനവണ്ടി മലയാളികളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായത്? നമുക്ക് ഇന്ന് ആ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കാം. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് തന്റെ പ്രജകൾക്ക് സൗകര്യപ്രദമായ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഥവാ TSTD എന്ന പേരിൽ ബസ് സർവീസിന് തുടക്കമിടുന്നത്. 1938 ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. കാളവണ്ടി യുഗത്തിൽ നിന്നും യന്ത്രയുഗത്തിലേക്കുള്ള ഒരു നാടിന്റെ പരകായ പ്രവേശമായിരുന്നു ആ വാഹനയാത്ര. അതോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന ജനകീയ യാത്രാ സൗകര്യം ആരംഭിച്ചു. യൂറോപ്യൻ പര്യടന വേളയിൽ അവിടുത്തെ പ്രത്യേകിച്ച് ലണ്ടനിൽ കണ്ട ജനകീയ ഗതാഗതം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളിന്റെ ശ്രദ്ധയിൽ വന്നതോടെയാണ് മലയാള മണ്ണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ് യാത്രാ സംരംഭത്തിന് ഉദയമുണ്ടായത്. അക്കാലത്ത് ജലഗതാഗതമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യ ആശ്രയം. തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സിമന്റ് റോഡിലും തിരുവനന്തപുരം നഗരത്തിലും അത്യപൂർവമായി ചിലർ മോട്ടോർ വാഹനങ്ങൾ പൊതുജനയാത്രയ്ക്കായി ഓടിച്ചിരുന്നു. ഇവർ യാത്രാകൂലിയിനത്തിൽ നടത്തിയ അമിതമായ ചാർജ് പരാതികളായി രാജാവിന്റെ സമക്ഷം ലഭിച്ചപ്പോഴാണ് സർക്കാർ ഉടമസ്ഥതയിൽ ന്യായനിരക്കിൽ ബസ് സർവീസ് തുടങ്ങണമെന്ന ആലോചന ജനിച്ചത്. ഈ ചിന്ത മനസ്സിൽ ഒതുങ്ങിയിരിക്കുമ്പോഴായിരുന്നു മഹാരാജാവിന്റെ യൂറോപ്യൻ പര്യടനം. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ സർവീസുകൾ കണ്ടുപഠിച്ച അദ്ദേഹം അതിനെ മാതൃകയാക്കി തന്റെ രാജ്യത്ത് ജനകീയ വണ്ടികൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ലണ്ടൻ സന്ദർശന വേളയിൽ തന്നെ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡ് അധികൃതരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാനുള്ള മഹാരാജാവിന്റെ ആഗ്രഹത്തിന് അവർ എല്ലാ പിന്തുണയും നൽകി. ബോർഡിൽ ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായി പ്രവർത്തിച്ച CG സോൾട്ടറെ സേവനത്തിനായി തിരുവിതാംകൂറിന് വിട്ടു നൽകാൻ ബോർഡ് തീരുമാനിച്ചു. 1937 സെപ്റ്റംബർ 20 തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തെ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് രാജകീയ വിളംബരമുണ്ടായി. ആദ്യം ഒരു നാട്ടുരാജ്യത്തിന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ സോൾട്ടറുടെ ശുഭ

ശുപാർശ പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും കോമർ കമ്പനിയുടെ 60 ചാസികൾ വാങ്ങി. കപ്പലിൽ എത്തിയ ഈ ചാസികൾ ഘടിപ്പിച്ചിരുന്നത് പെർക്കിൻസ് ഡീസൽ എഞ്ചിനുകളിലായിരുന്നു. സോൾട്ട് മുൻകൈയെടുത്ത് നിർമ്മിച്ച മെക്കാനിക്കൽ സ്റ്റാഫുകൾക്കായിരുന്നു ബോഡി നിർമ്മാണ ചുമതല. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ സോൾട്ടറുടെ രൂപകൽപ്പനയിൽ തീർത്ത ഒരു ബസ് ഓടിച്ച് പരീക്ഷണം നടത്തി. അത് വിജയകരമായതോടെ ആ മാതൃകയിൽ സോൾട്ടറുടെ മേൽനോട്ടത്തിൽ നാട്ടിലെ മര ഉരുപ്പടികൾ കൊണ്ട് ചാസികൾക്ക് മുകളിലോട്ട് ബോഡി പണിതുയർത്തി. ഇരുമ്പ് തകിടും ബോൾട്ടുകളും ബോംബെയിൽ നിന്ന് വാങ്ങി. ബസിന്റെ ചില്ലുകളാവട്ടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുത്തിയത്. ഇനി വേണ്ടത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും. തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടിച്ചിരുന്നവരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരഞ്ഞെടുത്തു. സോൾട്ടർ തന്നെയാണ് ഇവരുടെ മികവ് നേരിട്ട് പരീക്ഷിച്ചത്. അഭ്യസ്ത വിദ്യരായവരെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരാക്കി. 100-ൽ പരം ബിരുദധാരികളെ ഇൻസ്പെക്ടർമാരായും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായും തിരഞ്ഞെടുത്തതോടെ ജനകീയ വണ്ടി ഓട്ടത്തിന് സന്നദ്ധമായി. 1938 February 20 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പുണ്ടായി. പൗര പ്രമാണിമാരും ഉദ്യോഗസ്ഥരുമടക്കം വൻ ജനാവലി നോക്കി നിൽക്കെ മഹാരാജാവും അമ്മ മഹാറാണിയും ഇളയ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അടുത്ത ബന്ധുവായ ക്യാപ്റ്റൻ ഗോദവർമ്മരാജയും ഏറ്റവും മുന്നിൽ അലങ്കരിച്ച ബസ്സിൽ കയറിയിരുന്നു. ഡ്രൈവറുടെ റോളിൽ ശ്രീ സോൾട്ടർ തന്നെയായിരുന്നു. ആദ്യ ബസ് സ്റ്റാർട്ടായപ്പോൾ അത് ഒരു നാടിന്റെ വികസന മാറ്റത്തിന്റെ അറിയിപ്പ് കൂടിയായി. തൊട്ടു പിന്നാലെ 32 ബസ്സുകളും അതിന് അകമ്പടി എന്നോണം ആരവം മുഴക്കി ജനവും. മെയിൻ റോഡ് വഴി കവടിയാർ കൊട്ടാരം വരെയുള്ള ബസിന്റെ രാജകീയ എഴുന്നള്ളത്തോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. February 21 മുതൽ തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ ഈ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ഒരു ബസ്സിൽ 23 പേരെ കയറ്റാനായിരുന്നു അനുമതി. ഇവർക്കിരിക്കാൻ തടി സീറ്റുകൾ. ഓരോ റൂട്ടിലേക്കും കൂലി നിരക്കുകൾ പൊതുജന ശ്രദ്ധയ്ക്കായി നാട്ടിലെങ്ങും പ്രദർശിപ്പിച്ചു. നിശ്ചിത സമയക്രമമനുസരിച്ചാണ് ഓട്ടം. 1 mile അരച്ചക്രമായിരുന്നു കൂലി. മിനിമം കൂലിയും ഇത് തന്നെ. യാത്രാ ബസ്സുകളോടൊപ്പം ഒരു പാഴ്സൽ ബസ്സും പ്രത്യേകം ഓടിച്ചിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലും അധികം വൈകാതെ നാഗർകോവിലേക്കും സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. കന്യാകുമാരി വരെ 30 നാഗർകോവിൽ വരെ 40 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ തുടങ്ങിയ യാത്രാ വിപ്ലവം കൊച്ചിയിലേക്കും മലബാറിലേക്കും വ്യാപിപ്പിച്ചപ്പോഴേക്കും നാട്ടുരാജ്യങ്ങൾ അപ്രത്യക്ഷമായി. പകരം കേരളം വന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബോർഡ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി. 1965 April 1 നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന KSRTC രൂപം കൊണ്ടത്. 1939 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നിലവിൽ വരുന്നത്. 1949 കൊച്ചിയിലേക്കും 1956 കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് 1965 April 1 ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ KSRTC ആയി മാറുന്നത്. ആനവണ്ടി എന്നാണ് അന്നും ഇന്നും KSRTCയുടെ വിളിപ്പേര്. ആനയുടെ ചിത്രമുള്ള സർക്കാർ മുദ്ര ബസ്സുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പേര് വന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ വിവിധ കോണുകളിലേക്ക് സേവനത്തിന്റെ കൂടി പാതയിൽ യാത്ര തുടരുകയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പ്രതിസന്ധികളുടെ കാലത്ത് നിന്നും വികസനത്തിന്റെ കാലത്തിലേക്കുള്ള യാത്രയിലാണ് KSRTC. കഴിഞ്ഞ കുറച്ചു കാലമായി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. KSRTC ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയും ഗ്രാമവണ്ടി സർവീസും വൻ ഹിറ്റാണ്. കാലം മാറുന്നതിനനുസരിച്ച് യാത്രക്കാരുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് KSRTC. സാധാരണ ഓർഡിനറി സർവീസുകൾ മുതൽ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ്, ലോ ഫ്ലോ സിറ്റി ബസ്സുകൾ, AC സർവീസുകൾ, ദീർഘദൂര യാത്രകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ K-സ്വിഫ്റ്റ് ബസ്സുകൾ വരെ ഇന്ന് യാത്രക്കാർക്ക്

0: തിരഞ്ഞെടുക്കാനുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ യാത്രാ വിവരങ്ങൾ അറിയാനുള്ള സൗകര്യം, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സൗഹൃദപരമായ സേവനങ്ങൾ എന്നിവയിലൂടെ KSRTC കൂടുതൽ ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളും KSRTCയുടെ സേവനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശബ്ദ വായു മലിനീകരണം കുറയ്ക്കാനും ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഈ ചുവടുവയ്പ് പ്രശംസാർഹമാണ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പൊതുഗതാഗത സ്ഥാപനം പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ വേഗവും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കൊപ്പവും KSRTC ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറാം, വഴികൾ മാറാം, യാത്രയുടെ രീതികളും മാറാം. എന്നാൽ കേരളീയരുടെ മനസ്സിൽ ആനവണ്ടി എന്ന പേരിൽ ഇടം നേടിയ KSRTC എന്നും വിശ്വാസത്തിന്റെ, സേവനത്തിന്റെ, കരുതലിന്റെ പ്രതീകമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ് പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM. ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ

0: 9 3 8 8 1 2 3 9 7 1 അല്ലെങ്കിൽ 8 1 2 1 2 1 2 6 8 0.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM-il ippol kelkam Sundara Sanjaram. Aashayam avadharanam T Sadashivan. Sangeethika sahayam Adarsh Ajay.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പൊരുൾ അന്വേഷിച്ചാണ് മഹാഭൂരിപക്ഷവും യാത്രകൾ നടത്തുന്നത്. ഇന്നോളം നടത്തിയ യാത്രകളുടെ ആകെത്തുകയാണ് സുന്ദരസഞ്ചാരമെന്ന് ഒറ്റ വാക്കിൽ പറയാം. വർത്തമാനകാല ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് യാത്രകൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അസുലഭ സൗഭാഗ്യം ചില്ലറയല്ല. പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും എടുത്തു പറയേണ്ടത് തന്നെ. സന്തോഷത്തിൻ്റെ പുത്തൻ കൂട്ടുകെട്ടുകളുടെ, രുചിക്കൂട്ടുകളുടെ, വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് വരെ പ്രിയ ശ്രോതാക്കൾ നൽകിയ നിസ്സീമമായ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും പ്രോത്സാഹനം ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണ് പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ അറിയപ്പെടുന്ന ചരിത്രവും കണ്ണൂരും കോഴിക്കോടുമായിട്ടുള്ള അടുപ്പവും പരാമർശിച്ചിരുന്നു. ഭാഷയിലും ആചാരങ്ങളിലും ഭക്ഷണ രീതികളിലും അവ പ്രതിഫലിക്കുന്നുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കടലിൽ നിന്ന് മത്സ്യവും കരയിൽ നിന്ന് നാളികേരവും മാത്രം ലഭിക്കുന്ന ദ്വീപുകാർ ഉള്ളതുകൊണ്ട് ഓണം എന്ന പോലെ സന്തുഷ്ടരായി കഴിയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും കടൽ സാഹസിക വിനോദങ്ങളൊരുക്കലും ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ക്രൂയിസിൽ ദ്വീപിൽ എത്തുന്നവർക്ക് തനത് ദ്വീപ് നൃത്തമടക്കമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതും പതിവാണ്. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയ കാഴ്ചയുടെ വിസ്മയവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ദ്വീപിലെ രുചിയൂറും വിഭവങ്ങളുടെ കാര്യവും പറഞ്ഞായിരുന്നു കൽപ്പേനി ദ്വീപിലുള്ള ഒരാളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് അനുഗ്രഹമായി. ദ്വീപിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ദ്വീപിലെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അഗത്തിയിൽ എത്തിയത്. ലക്ഷദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം വില നൽകി കപ്പലിൽ കയറ്റി കൊണ്ടുപോകുവാനുള്ള സംവിധാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാനാണ് ബോർഡ് മീറ്റിംഗ് നടന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്നാൽ അവിടെ നിന്നു പിടിക്കുന്ന മത്സ്യസമ്പത്ത് വില നൽകി കപ്പലിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള നൂതന സംരംഭമാണ് അവിടെ ചർച്ചയാകുന്നത്. ഈ പദ്ധതി നടപ്പായാൽ ദ്വീപുകാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും അങ്ങനെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ച് ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനായത്. ദ്വീപിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മത്സ്യസമ്പത്ത് കൊണ്ടുപോകാനുള്ള ഗതാഗത സംവിധാനവും സോളാർ പവർ ഉൽപ്പാദിപ്പിച്ച് കോൾഡ് സ്റ്റോറേജുകൾ സ്ഥാപിച്ചാൽ കൂടുതൽ മത്സ്യസമ്പത്ത് ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നല്ല തോതിൽ ക്രയവിക്രയങ്ങൾ നടത്താനാകും എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ടൂർ പ്രോഗ്രാമിൽ അഗത്തിയിലെ ചരിത്ര മ്യൂസിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണാനായത്. അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ

നവീകരണത്തിനായി അടച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അതിനാൽ തന്നെ ദ്വീപിനെ അടുത്തറിയാവുന്ന അദ്ദേഹത്തോട് തന്നെ മ്യൂസിയത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി. വളരെ ആവേശത്തോടെയാണ് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം ഏറ്റെടുത്തത്. 2025 നവീകരണം നടത്തുന്നതിനായി പൂട്ടിയ ചരിത്ര മ്യൂസിയത്തിൻ്റെ പണി ഉടനെ ഒന്നും ആരംഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സൂക്ഷിപ്പ് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഞങ്ങൾ വിനയപൂർവ്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ചരിത്ര മ്യൂസിയ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. 8-ാം നൂറ്റാണ്ടിലെ ബുദ്ധ വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും അവിടെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം മണികളും മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കളായി ഉണ്ടെന്നും ഇത് അക്കാലത്ത് ബുദ്ധ സന്യാസിമാരുടെ വാസസ്ഥലം കൂടിയായിരുന്നു എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമായി കരുതാമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപകടങ്ങളിൽപ്പെട്ട് തകർന്ന പഴയകാല കപ്പലുകളുടെ അവശിഷ്ടങ്ങളും മാതൃകകളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും സൂചിപ്പിച്ചു. ഇതിലും ബൃഹത്തും ധാരാളം പുരാതന വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ മ്യൂസിയം കമരത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. അഗത്തി ഐലൻഡിലെ ഏറ്റവും ഭംഗിയേറിയ ബീച്ചായ ലഗൂൺ ബീച്ചിൽ സൂര്യാസ്തമയ കാഴ്ച കാണാൻ പോയതും നേരത്തെ പറഞ്ഞിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ച് റെസ്റ്റോറൻറ്റിലെത്തി കാപ്പി കുടിക്കുമ്പോൾ പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപിലെ താമസക്കാരനും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ഗ്രാജുവേറ്റുമായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുമല്ലോ. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ദ്വീപിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങളും നവീകരണത്തിനായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അഗത്തി ദ്വീപിലെ ചരിത്ര മ്യൂസിയത്തിലെ ഇരിപ്പ് വസ്തുക്കളുടെ കാര്യങ്ങളും പറഞ്ഞത് പരാമർശിച്ചാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഐതിഹ്യം പോലെ തോന്നിക്കുന്ന ചില കഥകൾ സംഭവം പോലെ കൽപ്പേനി സ്വദേശിയായ ബോർഡ് മെമ്പർ വിവരിച്ചത് ശ്രദ്ധേയമായിരുന്നു. അവിശ്വസനീയമെങ്കിലും കേൾക്കാൻ ഇമ്പമുണ്ടായിരുന്ന ആ കഥകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് അനുചിതമാകില്ല എന്ന് കരുതുന്നു. ആദ്യം കടലാമകളുടെ കഥ തന്നെയാകട്ടെ. ആദ്യകാലത്ത് ദ്വീപിലെ കുട്ടികളും കടൽ ജീവികളും ഒന്നിച്ചാണ് കളിച്ചു വളർന്നിരുന്നത്. കരയിലെ കുട്ടികളുടെ നേതാവ് ബഹർനിസ എന്ന പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ കടലിൽ മുങ്ങിക്കളിച്ച ബഹർനിസയ്ക്കും കൂട്ടുകാർക്കും കടലിന്റെ മടിത്തട്ടിൽ നിന്നും അഴകുള്ള കുറെ മുത്തുകൾ ലഭിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന അവർ അതിവേഗം കരയിലേക്ക് നീന്തിക്കയറി. നിർഭാഗ്യം എന്ന് പറയട്ടെ, കരയിലേക്ക് നീന്തിക്കയറിയ അവർ തൻ്റെ കൈകൾ പരിശോധിച്ചപ്പോൾ കുറച്ച് മുത്തുകൾ നഷ്ടപ്പെട്ടതായി അറിഞ്ഞു. സങ്കടവും നിരാശയും കൊണ്ട് കരഞ്ഞുപോയ ബഹർനിസ തൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ആമകളെ വിളിച്ച് കാര്യം പറയുകയും കടലിൽ നിന്ന് മുത്തുകൾ കണ്ടെത്തി വേഗം ഏൽപ്പിക്കണമെന്ന് ആമ സുഹൃത്തുക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. മുത്തന്വേഷിച്ച് നീന്തൽ ആരംഭിച്ച ആമകൾക്ക് മുത്തുകൾ കണ്ടെത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ കൂടിയാലോചിച്ച ശേഷം കരയിലേക്ക് നീന്തിക്കയറി. എത്ര പരിശ്രമിച്ചിട്ടും മുത്തുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കളവ് പറഞ്ഞു. പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കിയ ബഹർനിസ മേലിൽ നിങ്ങളുമായി ചങ്ങാത്തമില്ലെന്നും ഇനി ഒരിക്കലും കരയിൽ കയറാൻ പാടില്ലെന്നും കർശനമായി വിലക്കേർപ്പെടുത്തി. എത്ര കേണപേക്ഷിച്ചിട്ടും ആമകൾക്ക് നൽകിയ വിലക്ക് ബഹർനിസ നീക്കിയില്ല. ഒടുവിൽ അവരൊരു തന്ത്രം മുന്നോട്ട് വച്ചു. ഞങ്ങൾ മുട്ടയിടുന്നത് കരയിലാണ്, അതിനാൽ അടയിരിക്കാനുള്ള സമയമെങ്കിലും കരയിൽ കഴിയാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ല. മുട്ടയിടുന്ന സമയമാകുമ്പോൾ കരയിൽ കയറി മുട്ടയിട്ടുകൊള്ളണമെന്നും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കടലിലേക്ക് മടങ്ങണം, മുട്ടയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെന്ന് കർക്കശമായി പറഞ്ഞതുകൊണ്ടാണ് കടലാമകൾ മുട്ടകൾ കരയിൽ ഉപേക്ഷിച്ച് കടലിലേക്ക് പോകുന്നത്. ബഹർനസയുടെ മുത്തന്വേഷിച്ച് കടലാമകൾ ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന ആമയെ കണ്ടത് പറഞ്ഞിരുന്നു. ഡോൾഫിനുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മറ്റ് കടൽ ജീവികളിൽ നിന്നും മനുഷ്യരുമായി ഏറെ അടുത്തിടപഴകാൻ ഡോൾഫിൻ

ുകൾ ശ്രമിക്കുന്നതിന്റെയും കഥയായിരുന്നു അടുത്തത്. മക്കയിൽ നിന്നും ലക്ഷദ്വീപിൽ എത്തിച്ചേർന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമി ഉബൈദുള്ള എന്ന പണ്ഡിതനിലൂടെയാണല്ലോ ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചത്. അക്കാലത്തെ ഒരു റമസാൻ വ്രതകാലത്ത് നടന്ന സംഭവം എന്ന നിലയിലായിരുന്നു കഥ വികസിച്ചത്. റംസാൻ നോമ്പ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായി നടന്നുപോയ ഉബൈദുള്ള കടലിൽ കളിക്കുന്ന കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഈ വ്രതാനുഷ്ഠാന കാലത്ത് പൊക്കിളിന് മുകളിൽ വെള്ളത്തിൽ മുങ്ങുന്നത് ആശാസ്യമല്ല. അങ്ങനെ ചെയ്താൽ ശരീരം കൂടുതൽ സുഖം അനുഭവിക്കുകയും യാഗവും കഷ്ടപ്പാടുമെന്ന വ്രത സങ്കല്പം തകിടം മറിയുമെന്നും പണ്ഡിതൻ ധരിച്ചു വശായി. അദ്ദേഹം കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ക്രോധം പൂണ്ട ഉബൈദുള്ള നിങ്ങൾ ജലജീവികളാകട്ടെ എന്ന് ശപിക്കുകയും അക്ഷണം തന്നെ കുട്ടികൾ ഡോൾഫിനുകളായി രൂപം പ്രാപിച്ചുവെന്നുമാണ്. അന്ന് മുതൽ എല്ലാ പ്രഭാതത്തിലും ദ്വീപിന് ചുറ്റും സഞ്ചരിച്ച് മുകളിലേക്ക് ചാടി അവരുടെ സാന്നിധ്യം കരയിലുള്ളവരെ അറിയിക്കുന്ന ഒരു ശീലം ഉണ്ടായി എന്നാണ് പൊതുധാരണ. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

ആയ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും മാന്യ ശ്രോതാക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സഞ്ചാര വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അഗത്തി ദ്വീപിലെ വിശേഷപ്പെട്ട സൂര്യാസ്തമയ കാഴ്ച കാണാൻ ലഗൂൺ ബീച്ചിലെത്തി ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും കാപ്പി കുടിക്കുന്ന നേരത്ത് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപ് നിവാസിയും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി പറഞ്ഞ ദ്വീപ് വിശേഷങ്ങൾക്കൊപ്പം കേട്ട അവിശ്വസനീയമെങ്കിലും ആരും ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്ന കടലാമകളുടെയും ഡോൾഫിൻ്റെയും കഥകളാണല്ലോ ഇടവേളയ്ക്ക് മുമ്പേ പറഞ്ഞത്. ബഹർനിസയുടെ മുത്തന്വേഷിച്ച് ഇന്നും നടക്കുന്ന കടലാമകൾ കരയിലെത്തി മുട്ടയിട്ട ശേഷം തൽക്ഷണം മടങ്ങുന്ന കാര്യവും കഥയിലുണ്ടായിരുന്നു. മനുഷ്യരോടും മറ്റ് കടൽജീവികൾ കാണിക്കാത്ത അടുപ്പവും വാത്സല്യവും ഡോൾഫിനുകൾക്കുണ്ടാകാനുള്ള കാര്യവും കഥയിൽ ഉണ്ടായിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലക്ഷദ്വീപിൽ എത്തുന്ന വിനോദ സഞ്ചാര കപ്പലുകൾക്ക് ചുറ്റും 100 കണക്കിന് ഡോൾഫിനുകൾ എത്തിച്ചേർന്ന് പ്രകടനം നടത്താറുണ്ടെന്നും മനുഷ്യരോടുള്ള സഹോദര സ്നേഹമാണ് അതിന് കാരണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. എന്തു തന്നെയായാലും കഥ കേട്ടിരിക്കാൻ നല്ല രസം തന്നെയായിരുന്നു. കുറച്ചുകൂടി ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളോടും ബീച്ചിനോടും ഇവിടെ പറഞ്ഞത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഇഷ്ടമാനിച്ച് കുറച്ച് സമയം കൂടി ലഗൂൺ ബീച്ചിൽ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് നടന്നു പോയത്. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോഴേക്കും വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവുമായി ദ്വീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. സ്വാദിഷ്ടവും തൃപ്തികരവുമായ ഭക്ഷണമായിരുന്നു അന്നും അത്താഴത്തിന് വിളമ്പിയത്. ആനന്ദത്തോടെയും അതിലേറെ സംതൃപ്തിയോടെയുമായിരുന്നു അത്താഴം കഴിച്ചത്. വനിതകളെയും കുട്ടികളെയും ഹോം സ്റ്റേയിൽ നിർത്തിയ ശേഷം ഞങ്ങൾ ആണുങ്ങൾ മാത്രം ദ്വീപിലെ രസകരവും സാഹസികവും ആവേശം നിറഞ്ഞതുമായ മീൻകുത്തി പിടിക്കൽ എന്ന ദ്വീപുകാരുടെ വിനോദത്തിൽ പങ്കെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ഗൈഡിൻ്റെ നേതൃത്വത്തിൽ രാത്രി 8 മണിയോടെയാണ് ഞങ്ങൾ കടലിലേക്ക് തിരിച്ചത്. എമർജൻസി ലൈറ്റും ടോർച്ചുകളും സ്റ്റൗവും മീനിനെ കുത്തിപ്പിടിക്കാനുള്ള കൂർത്ത ഇരുമ്പ് മുനകൾ ഘടിപ്പിച്ച കുന്തങ്ങളും വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകാനുള്ള റബ്ബർ കണ്ണണയും എല്ലാം ബോട്ടിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ജെട്ടിയിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ബോട്ട് നിശ്ചലമായി. സർവ സന്നാഹങ്ങളോടും കൂടി ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ടൂർ ഓപ്പറേറ്റർ ചുമതലപ്പെടുത്തിയിരുന്ന 2 പേർ കടലിലേക്ക് എടുത്തുചാടി. നെറ്റിയിൽ ടോർച്ചും കൈകളിൽ ഇരുമ്പ് മുനയുള്ള കുന്തവും പേറിയിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ മത്സ്യങ്ങൾ കടലിനടിയിലെ മണ്ണിൽ പതിഞ്ഞു കിടക്കുകയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കടലിലേക്ക് എടുത്തു ചാടിയ 2 പേരും 2 ഭാഗത്തേക്കായി ടോർച്ച് തെളിച്ചുകൊണ്ട് മുങ്ങി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരാൾ കുത്തിയെടുത്ത മീനുമായി പൊങ്ങി വന്ന് മീൻ ബോട്ടിലേക്കിട്ട ശേഷം വീണ്ടും ആഴത്തിലേക്ക് മുങ്ങി. കുറച്ചു നേരത്തെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് ശേഷം അത്യാവശ്യം മീനുകളുമായി 2 പേരും ബോട്ടിന് സമീപമെത്തി കുത്തിയെടുത്ത മീനുകൾ ബോട്ടിലേക്ക് ഇട്ട ശേഷം ബോട്ടിലേക്ക് കയറി. ആ സമയം കൊണ്ട് ബോട്ട് ഡ്രൈവർ സ്റ്റൗ കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. തണുത്ത് തുടങ്ങിയ ഞങ്ങൾക്ക് കട്ടൻ ചായ ആശ്വാസമേകി. കുത്തിപ്പിടിച്ച് ബോട്ടിൽ കൊണ്ടിട്ട മീനുകൾ ബോട്ടിലെ ഡ്രൈവറുടെ ഒരു സഹായി കനലിന് മുകളിൽ ഓരോന്നായി ചുട്ടെടുത്തു. കടലിൽ നിന്ന് നേരെ കനലിൽ ചുട്ടെടുത്ത് വേവിച്ച മീനിൽ ഉപ്പോ മുളകോ ഒന്നും ചേർത്തിരുന്നില്ല. മീനിൻ്റെ പേരെന്താണെന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം അമൂർ എന്നായിരുന്നു. അമൂർ മത്സ്യം കനലിൽ വേണ്ട വിധം വെന്തുവന്നപ്പോൾ അടുപ്പിൽ നിന്ന് പുറത്തെടുത്ത് തൊലി കളഞ്ഞ് എല്ലാവർക്കുമായി നൽകി. പേരറിയാത്ത പലതരം മത്സ്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഉണക്കമീൻ കനലിൽ ചുട്ടു തിന്നിട്ടുണ്ടെങ്കിലും കടലിൽ നിന്ന് പിടിച്ച പാടെ
പച്ചമീൻ.

കനലിൽ ചുട്ട് തിന്നുന്ന അനുഭവം ആദ്യമായിരുന്നു. ലക്ഷദ്വീപിലെ മീനിൻ്റെ രുചി പ്രത്യേകതയുള്ളതാണല്ലോ. സാഹസിക രാത്രി മത്സ്യബന്ധനം അവസാനിപ്പിച്ച് ഏകദേശം 10 മണിയോടെ ഞങ്ങൾ ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി. ശരീരശുദ്ധി വരുത്തി ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുവോളം കടലിലെ രാത്രി യാത്രയും മീൻ പിടിക്കാനുള്ള ദ്വീപുകാരുടെ ബിരുദും മനസ്സിൽ ഒരു ചലനചിത്രം പോലെ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. ഇനി സാഹസിക വിനോദങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷാദം മെല്ലെ കടന്നു വന്നു. അധികം വൈകാതെ നിദ്ര കടാക്ഷിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിട

0: ും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് A. സുധീർ ബോസ്. അവതരണം ബീന ഗുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാലും ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റും. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ, പക്ഷെ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നില്ല. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ RC ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത്, അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം. ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി കോൺടാക്ട് എന്ന് പറയും. അപ്പം ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പൊ നിയമം പറയുന്നത് വിത്തിൻ 14 days ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എന്റെ പേരിലോട്ട് RC ബുക്ക് മാറ്റി ഞാനാണ് ഓണർ, അതുകൊണ്ട് എന്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ. ഇപ്പൊ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ട് 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിന്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്ന.
0: സാർ ഇപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡും ഒക്കെ ഉണ്ടോ?
1: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസിയും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 1 മുതൽ പോളിസി ഇല്ല. അപ്പൊ ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ്. മെഡി ക്ലെയിം പോളിസീസിൽ മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആവാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പൊ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ, അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെ 2 ദിവസം 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. There is no grace period even for a single day.
0: സാർ, നമ്മളിപ്പോൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പൊ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ അത് അടിതപ്പാൻ ശ്രമിക്കും. ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ? അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടറൈസിംഗ് ലൈസൻസ് നിയമത്തിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അദ്ദേഹം ലീഗലൈസ്, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പറയാം ഈ ബഹുമാനപ്പെട്ട കോടതി 300,000 രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും, ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർ അത് വില്ലേജ് ഓഫീസിൽ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം, കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്. അദ്ദേഹം കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ട് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കി എടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഓണർ ഒരു അപ്പീൽ പോയി, അപ്പീലിൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതി ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം, അറ്റാച്ച്മെൻറ്റിലൂടെ അറസ്റ്റിലൂടെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
0: ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ

0: ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
1: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട്, ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴയോ വിധിക്കുക. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ട അയാളുടെ ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സാക്ഷികൾ കോറി മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ലൈസൻസ് ബോണ്ടിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതിയെ ശിക്ഷിക്കുന്നത് വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല, ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ലൈസൻസ് നമ്മൾ നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. സ്നേഹസ്പർശത്തിലൂടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ്, എങ്കിലും സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകളും സ്ഥലങ്ങളും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്പർശത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം മേരി റാണി CJ. സ്നേഹസ്പർശത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ അനുഭവ കഥകളും ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നൊമ്പരപ്പെടുത്തുമെങ്കിലും അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെസ്സേജ് തീർച്ചയായും നമ്മളെ ചിന്തിപ്പിക്കും. ഈ ലോകത്ത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കിടപ്പിലായ രോഗികളായവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തി എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തീർച്ചയായും നമ്മളെ പ്രാപ്തരാക്കും. ഞാനിത് പറയാൻ കാരണം, സ്നേഹസ്പർശത്തിൻ്റെ ഓരോ എപ്പിസോഡും തുടങ്ങുമ്പോൾ നമ്മൾ ബിഗ് സല്യൂട്ട് നൽകുന്ന ഒരു ടീമുണ്ട്, നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീം. നമ്മളിലെ നന്മയും സ്നേഹവും ഒന്നും ഒളിച്ചു വെക്കാനോ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാതിരിക്കാനോ ഉള്ളതല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീം. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഈ ഒരു ടീമിന് ഇന്നും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM-ലൂടെ കേൾക്കാം സ്നേഹസ്പർശം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന അനുഭവ കഥ സുകുമാരൻ്റെതാണ്. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. പതിവ് പോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീം ഗൃഹസന്ദർശനത്തിനായി ഇറങ്ങുന്ന ദിവസം. അന്ന് സന്ദർശിക്കേണ്ട 6 രോഗികളുടെ മേൽവിലാസം ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലെ

ശ്രീമതി ജെസ്സി തയ്യാറാക്കി വെച്ചിരുന്നു. ഞങ്ങളെയും കാത്ത് ആംബുലൻസ് ഡ്രൈവർ സുനിൽ ചേട്ടൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ രോഗികൾക്കുള്ള മരുന്നുകളും മുറിവ് വെച്ച് കെട്ടാനുള്ള ഡ്രസ്സിംഗ് മെറ്റീരിയൽസും ഒക്കെ വോളണ്ടിയേഴ്സ് ആംബുലൻസിലേക്ക് ലോഡ് ചെയ്തു. ഡോക്ടർ ജയശ്രീയും ഡോക്ടർ ചിത്രയും നഴ്സിംഗ് സ്റ്റാഫ്സും വോളണ്ടിയേഴ്സും കൃത്യം 10 മണിക്ക് തന്നെ റെഡിയായി എത്തി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഹോം കെയർ കൂടുതൽ ചെയ്യാനായിരുന്നു. കഴിയുന്നത്ര കിടപ്പ് രോഗികൾക്ക് അവരുടെ കിടക്കയ്ക്കരികിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശം വേറൊന്നിനുമല്ല, സത്യം പറഞ്ഞാൽ ഓരോ രോഗികൾക്കും കൊടുക്കാൻ പറ്റുന്ന ആശ്വാസവും സുരക്ഷിത ബോധവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ആ ഒരു ടീം എല്ലാവരും ആംബുലൻസിൽ കയറി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ആംബുലൻസ് പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും ആദ്യത്തെ പേഷ്യന്റിന്റെ കേസ് ഫയൽ ശ്രീമതി ജെസ്സി ഡോക്ടറിനെ ഏൽപ്പിച്ചു. അതൊരു സുകുമാരൻ്റെതായിരുന്നു. കഥ ഇവിടെ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് എപ്പിഗ്ലോട്ടിസ് ഭാഗത്തായിരുന്നു ക്യാൻസർ ബാധിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ലതയെ ചില മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ഭർത്താവിനെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു. രണ്ട് ആൺമക്കളായിരുന്നു ആ ദമ്പതികൾക്കുണ്ടായിരുന്നത്. മൂത്ത മകൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷേ 17 വയസ്സുവരെ മാത്രമേ ആ മകന് ദൈവം ആയുസ് കൊടുത്തുള്ളൂ. ഒരു ബൈക്ക് ആക്സിഡന്റിൽ ആ മകൻ മരിച്ചുപോയി. അതിന്റെ ആഘാതത്തിലാണ് ലതയ്ക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറേ വർഷങ്ങളെടുത്തു ലത അതിൽ നിന്നും ഒന്ന് മോചിതയാവാൻ. ഇളയ മകൻ വിദ്യാഭ്യാസപരമായി ഇത്തിരി പുറകോട്ടായിരുന്നെങ്കിലും അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു സുകുമാരൻ്റേത്. എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തി വീഴാവുന്ന തരത്തിലുള്ള ഒരു വീട്ടിലായിരുന്നു മൂവരുടെയും താമസം. അയൽപ്പക്കത്തെ നല്ലവനായ ഒരു പലചരക്ക് കടക്കാരനുണ്ട്. അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളും അതുപോലെ ഒരു നേരത്തെ ഭക്ഷണവും ഇവർക്ക് എന്നും കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ഈ കുടുംബം ആ ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയും പരിതാപകരമായിരുന്നു അവരുടെ അവസ്ഥ. ഞങ്ങളങ്ങനെ സുകുമാരൻ്റെ വീട്ടിൽ ഏകദേശം 10:45 എത്തി. പേഷ്യന്റിനെ നേരത്തെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങളുടെ വരവും കാത്ത് ലതയും മോനും റോഡരികിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സുകുമാരൻ്റെ വീട്ടിലെത്തി. ഞങ്ങളുടെ ഡോക്ടർ സുകുമാരനോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷം രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് ഡോക്ടറിനൊരു കാര്യം മനസ്സിലായത്. 3 നേരം ആഹാരം കഴിക്കാനില്ലാത്തതുകൊണ്ട് ആഹാരശേഷം എന്നെഴുതിയ ഗുളികകൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന സത്യം. ഡോക്ടർ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അയൽക്കാരന്റെ സുമനസ്സിൽ കിട്ടുന്ന 1 നേരത്തെ ആഹാരമാണ് ആ കുടുംബം വിഷപ്പടക്കിയത് എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ദൈവമേ എന്നറിയാതെ വിളിച്ചുപോയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം 1 നേരത്തെ ആഹാരം കിട്ടാനില്ലാതെ ഒരു കൂട്ടർ വിഷമിക്കുമ്പോൾ അത് പാഴാക്കി കളയുന്ന എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്ത് എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിയണം. കാര്യങ്ങളെല്ലാം വിശദമായി അറിഞ്ഞതിനു ശേഷം സുകുമാരനെ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങളുടെ ടീം അവിടെ നിന്നിറങ്ങിയത് ഒരു തീരുമാനമെടുത്തതിനു ശേഷമാണ്. ആ കുടുംബത്തിന് 3 നേരവും കഴിക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കി. അതിന് ഇന്ന് വരെയും ഒരു കോട്ടവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള അനേകം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കും ഇതേ സംവിധാനം ഒരുക്കുവാൻ ഞങ്ങളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഹോം കെയറിന് സാധിച്ചു. സുകുമാരൻ അതിനൊരു നിമിത്തമാവുകയായിരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഹോം കെയർ ടീം ഇടയ്ക്കിടയ്ക്ക് സുകുമാരനെ കാണാൻ ചെല്ലുമായിരുന്നു. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുകുമാരന് ഒരു പരിധിവരെ മറ്റ് അസ്വസ്ഥതകളിൽ നിന്ന് ഒരു രക്ഷയായിരുന്നു. ഓക്സിജൻ ലെവലും ചെക്ക് ചെയ്തിട്ടേ ഞങ്ങൾ മടങ്ങാറുള്ളൂ. സുകുമാരൻ ലതാ ദമ്പതികൾക്ക് ആകെയുള്ള ഒരു മനോവിഷമം എങ്ങും എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദിവസങ്ങൾ കുറേയധികം കടന്നുപോയി. ഒരു ദിവസം രാവിലെ ലത ക്ലിനിക്കിൽ വന്നു. പക്ഷേ ഒന്നും മിണ്ടാതെ ഡോക്ടറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ കരയുകയാണ് പാവം. ഡോക്ടർ റാണി ശാന്തകുമാരി ലതയെ ചേർത്ത് നിർത്തി പതുക്കെ ചോദിച്ചു,

0: എന്നിട്ട് ഇതൊക്കെ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? വാ ചോദിക്കട്ടെ.
1: ലത പറഞ്ഞു തുടങ്ങിയതും കരയുമായിരുന്നു.
2: കഴിഞ്ഞ ആഴ്ച എന്റെ ചേട്ടന് ഒരു കുഴപ്പമില്ലായിരുന്നു ഡോക്ടർ. ഒരു ദിവസം രാത്രി 2 മണിയായപ്പോ എന്നെ വിളിച്ചു, ഇത്ര ചൂടുവെള്ളം ചോദിച്ചു. ഞാൻ വേഗം അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കി കൊടുത്തു, 1/2 ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്നെ ഇങ്ങനെ കൊറേ നേരം നോക്കി നിന്നു. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ എന്റെ ചേട്ടന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ കണ്ണു അടച്ചു. ഞാൻ കരുതി ഉറങ്ങുവാണെന്ന്. ആ കണ്ണ് പിന്നെ തുറക്കത്തില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടറെ.
1: രാവിലെ 6 മണിയൊക്കെ ആയപ്പോ ഞാൻ ചായയും കൊണ്ട് ചെന്നു. അപ്പൊ എഴുന്നേറ്റില്ല എന്റെ ചേട്ടൻ, മോ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. പിന്നെ നാട്ടുകാരെല്ലാരും ഓടി വന്നു. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ നോക്കിയപ്പോഴാ പറഞ്ഞത് 3-4 മണിക്കൂറായി എന്റെ ചേട്ടൻ മരിച്ചിട്ടത്. എന്നെ എന്റെ മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ ചേട്ടൻ പോയി ഡോക്ടർ, എന്റെ ചേട്ടൻ പോയി.
0: ഡോക്ടർ റാണി ലതയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആ ചേർത്ത് പിടിക്കൽ എന്നേക്കും വേണ്ടിയായിരുന്നു. ലതയും മകനും ഇപ്പോൾ ഞങ്ങളുടെ കുടക്കീഴിലാണ്. ഒരു താങ്ങും തണലുമായി ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് ലതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ ആ കടമ നിറവേറ്റും. ഇനി അവരുടെ മകനെ ഒരു കരകയറ്റണമെന്ന് തന്നെയാണ് ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ തീരുമാനം. ആ ലക്ഷ്യവും ഞങ്ങൾ നിറവേറ്റും. അതെ, നന്മയുള്ള മനസ്സുകൾക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനും അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കും. സുകുമാരൻ്റെ ഇന്നത്തെ അനുഭവ കഥയിൽ നിന്ന് നമുക്ക് നല്ലൊരു മെസ്സേജ് കിട്ടി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതായത് ഭക്ഷണം പാഴാക്കരുത് എന്നുള്ള മെസ്സേജ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് കണ്ടില്ലാന്ന് നടിക്കും. ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിയും നല്ലൊരു മാതൃകയാണ് കാട്ടിത്തന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിനെ ബലപ്പെടുത്താനും ചിന്തകളെ ഉണർത്താനും ഇനിയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുകുമാരൻ്റെ ഇന്നത്തെ അനുഭവ കഥയിൽ നിന്നും നമ്മൾ കേട്ട മെസ്സേജ് തീർച്ചയായിട്ടും നമുക്കും മാതൃകയാക്കാം. ഇന്നത്തെ ഈ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഒത്തിരി സന്തോഷിച്ചു. കാരണം ലതയും മകനും നല്ലൊരു പ്രതീക്ഷ നിറഞ്ഞ ജീവിതത്തിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതിന് കാരണക്കാരായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീമിന് വീണ്ടും ഒത്തിരി സ്നേഹത്തോടെ ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ ഓരോ പ്രവൃത്തികളും നമ്മുടെ നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാവുകയാണ്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ, അവർക്ക് ആശ്വാസമാകുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഇനി പാഴാക്കരുത്. നമ്മളിൽ വരുന്ന ഓരോ അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ടീമിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ ഓർക്കുക. അവരെ പോലെ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് ചിന്തിച്ചു തുടങ്ങുക. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കാനായിട്ട് ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി സന്തോഷമായിരിക്കും നമുക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഈ 2024 ഇനിയും തീരുമാനങ്ങൾ എടുക്കാൻ സമയമുണ്ട്. അടുത്ത പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഓർക്കാം, കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നുവല്ലോ, ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊക്കെ. ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ കൊല്ലം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും വിധം നല്ല നല്ല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. തീർച്ചയായും നിങ്ങൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ടീമിൽ പങ്കാളികളാകാം. അതിനായി ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസായ ലയൺസ് സെൻറ്ററിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. ഇന്നത്തെ സ്നേഹസ്പർശം ഇവിടെ അവസാനിക്കുക.

0: എന്നാൽ യാത്രകൾ ഏറെയുണ്ട്, പറയാൻ കഥകളും. കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിട പറയുന്നു. മേരി റാണി സിജെ അടുത്തയാഴ്ച മറ്റൊരു അനുഭവ കഥയുമായി വരുന്നതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം, ആശയം, ആവിഷ്കാരം, കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്. അവതരിപ്പിച്ചത് മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക്ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഒന്നുകൂടി ഫ്രഷ് ആയി.
1: ഫ്രഷ്
5: ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും

0: പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല കൗതുക വാർത്തകളുമായി ഓണേ സീറ്റിൽ വളരെ ആവേശത്തോടു കൂടി ആരാണിരിക്കുന്നത്? ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ തിങ്കളാഴ്ച നല്ല ദിവസമല്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലൈവിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം, നല്ല ദിവസം. അന്ന് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച സമയത്ത് ആരോ പറയുന്നു കേട്ടു, കയ്യിലിരിപ്പ് പോലെ ഇരിക്കും.
0: അല്ല, തിങ്കളാഴ്ച നമ്മൾ നല്ല ദിവസമാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സാധാരണ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം കുറച്ച് ഉറക്കം കൂടുതലാണ്, അതിനെപ്പറ്റി നമുക്കൊക്കെ പറയാം. അതിനു മുൻപ് നിങ്ങളിലേക്ക് പറയുകയാണ്, ഇന്ന് ജൂലൈ 20 തീയതിയിലേക്ക് നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ്. അടിപൊളി ഒരു ദിവസമാണ്, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ 8848 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8 8 4 8 5 5 8 7 8 5.
0: യെസ്.

0: യെസ്, അപ്പോ എന്താണ് തൂക്കിയിരിക്കുകയാണല്ലേ സ്പെയിൻ വട. അതായത് 16 വർഷത്തിന് ശേഷം ദാ സ്പെയിനിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു കപ്പാണ് ഫിഫ വേൾഡ് കപ്പിൽ ഇന്നലത്തെ കളി. സത്യം പറഞ്ഞാല് ഞാൻ കാണുണ്ടായി. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊരു റൊണാൾഡോ മെസ്സി ഫാനൊക്കെ ആണ്. എല്ലാരും ഇഷ്ടമാണ്. ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തരും ഇങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരിലേക്ക് ജമ്പ് ചെയ്തു. നമ്മൾ സാധാരണ
1: ഒരുപാട് പേരെ ഇഷ്ടമാണ്.
0: അപ്പോ എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ സ്പെയിനിന്റെ ഇന്നലത്തെ കളി എന്ന് പറയുന്നത് അതൊരു വിസ്മയം തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് വിഷമം എന്നൊരു സ്റ്റേജിലേക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. അത്ര ബ്രില്യന്റ് ആയിട്ടാണ് കളിച്ചിരുന്നത്.
1: ആ ഒരു സുവർണ നിമിഷം ഉണ്ടല്ലോ, ആ ഒരു ഗോൾ അതിലോട്ട് ഇങ്ങനെ കേറുന്നത്, ആ ഒരു നിമിഷം ഇങ്ങനെ ഒരു എന്താ ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് തന്നെ പറയാം.
0: തീർച്ചയായും 16 വർഷത്തിന് ശേഷം അതിന്റെ ആ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ സ്പെയിൻ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഈ ഒരു വേൾഡ് കപ്പ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ അഭിമാനത്തോടു കൂടി വളരെ ആഘോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ നിരാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ഇപ്പൊ മെസ്സി, ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഫുട്ബോൾ ഇതിഹാസം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ എത്രയൊക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു തോൽവി, ആ ഒരു ഫൈനലിൽ അദ്ദേഹം ഫൈനലിലെത്തി. ഈ ഒരു ഫൈനലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ശ്രീലക്ഷ്മി 3 പ്രാവശ്യമായിട്ട് അല്ലെ ഈ ഒരു ഫൈനലിലേക്ക് എത്തിയതിന്റെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു തലപ്പത്ത് നിന്നിട്ടുള്ള ആ ഒരു ഇതിഹാസ താരം തന്നെയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അപ്പോൾ കപ്പ് തൂക്കിയത് സ്പെയിൻ ആണെങ്കിൽ കൂടിയും എല്ലാവരുടെയും ആ ഒരു ഇഷ്ടം ഒരിക്കലും മെസ്സി, റൊണാൾഡോ, എംബാവെ എല്ലാവരോടും നമുക്ക് ഇങ്ങനെ ഒരു സ്നേഹമാണ്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഡാൻസ് ഓഫ് എന്ന രീതിയിൽ ആ ഒരു ലെജൻസിന്റെ ലാസ്റ്റ് ഡാൻസ് ആണ്. ഇനി അവർ കളിക്കാൻ കാണുമോ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ നിർത്തിയിരിക്കുകയാണ് പലരും. അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും അവരാരും ഇനി കാണില്ല. നമ്മുടെ ഒരു ലോക ഒരു വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പല മുഖങ്ങളും ഇനിയുള്ള കളികൾ, അതായത് 2030 നടക്കാൻ പോകുന്ന കളിയിൽ കാണില്ല എന്നുള്ള വിഷമം.

0: ഒന്നും നമുക്കുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡാൻസ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ സ്പെയിനിന്റെ ഫെറാൻ ടോറൻസിന്റെ ഒറ്റ ഗോളിലാണ് ആ ഒരു വിജയം ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെയും എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരും നമുക്ക് വലുതായിട്ട് അങ്ങനെ അറിയില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് എല്ലാ പ്ലെയേഴ്സിൻ്റെ പേരും ഒക്കെ അറിയാം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഒരു സ്പെയിനും കൂടി കുറേ ആരാധകരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ വിജയം നേടി. അപ്പോൾ അതിൻ്റെ ആഹ്ലാദമാണ്. അപ്പോൾ നമ്മൾ ഈ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് അർജന്റീന ഫാൻസൊക്കെ ഭയങ്കര കരച്ചിൽ.
0: അതെ, ചിലർ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യം നടക്കുന്ന ടൈമിൽ, ഇപ്പോൾ അതായത് ലോകം മൊത്തം ഉറ്റുനോക്കിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സന്തോഷിക്കാൻ പറ്റിയൊരു വക എന്താണ്? ഇന്നലെ 3 മണിവരെ എനിക്ക് തോന്നുന്നു ആ ഒരു കുറച്ച് ടൈം ലിമിറ്റ്, അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ എന്തുകൊണ്ട് ഒരു ഗോളെങ്കിലും അടിച്ചാലല്ലേ ഒരു വിജയം വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു 50 മിനിറ്റ്സ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 3.5 മണിയോളമായി ഇതെല്ലാം ഒന്ന് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവർക്ക് രാവിലെ എന്തായാലും സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവധിയാണ്. പ്രൊഫഷണൽ കോളേജ് ആണെങ്കിലും സ്കൂളുകളൊക്കെ അവധിയാണ്. പക്ഷേ വർക്ക് ചെയ്യുന്ന ഏരിയസിനൊന്നും അവധി ഇല്ല. പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഉറക്കമൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാനും കുറച്ച് നേരമൊക്കെ കണ്ടു, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഉറക്കം വന്നു.
1: അതെ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ നല്ലപോലെ ഉറക്കം വരും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് എന്നിട്ട് നോക്കിയപ്പോൾ ഇതുവരെ അനക്കമില്ലാതിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമായിരുന്നു രാത്രി 12 മണിക്ക്. മാത്രമല്ല അവിടെ അടിയാണ് ഇങ്ങനെ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ ഒരു അടി, കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലായി പിടിച്ചിലായി എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെയുള്ളൊരു രീതിയായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴാണ് ആ ഒരു വാർത്ത, നമ്മളിങ്ങനെ ലോകം മുഴുവനും കാത്തിരുന്നൊരു വാർത്ത നമ്മളിങ്ങനെ അറിഞ്ഞത്.
0: യെസ്, അപ്പോൾ അങ്ങനെ സ്പെയിൻ 16 വർഷത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ഒരു സൂപ്പർ ചാമ്പ്യൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പലർക്കും പല രീതിയിലൊരു ഫാൻ ബേസിലൊക്കെ വിഷമമുണ്ടെങ്കിലും അർഹിക്കുന്ന രീതിയിലുള്ള അല്ലെ അവരുടെ ഒരു കളി, അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂസ് കാണുമ്പോഴും നമ്മൾ ആ കളി കാണുമ്പോഴും എല്ലാം നമുക്ക് തോന്നുന്നൊരു കാര്യം, യെസ് ഇത് ഇവർക്ക് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വേൾഡ് കപ്പ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു പ്ലേ ആണ് അവർ ചെയ്തത്. പ്രത്യേകിച്ചും ഇതിഹാസം എന്ന് പറയപ്പെടുന്ന ലയണൽ മെസ്സിയുടെ ടീം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അല്ലേ? ഫൈനലിൽ മത്സരിക്കുന്നവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 ടീമാണ്. അപ്പം അത്രയും ഇതിഹാസമായിട്ട് നിലനിൽക്കുന്ന അദ്ദേഹത്തിന് പോലും ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അത്രയും നല്ലൊരു പ്രതിരോധമായിരുന്നു സ്പെയിനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നു നമ്മൾ ഇത്രയും ലെജൻഡ്സ് ആയിട്ട് കാണുന്ന പല ആൾക്കാരെയും എന്താ പറയുക ഇങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അത് തീർച്ചയായും അർഹിക്കുന്ന കരങ്ങളിൽ തന്നെ എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. ചെറിയ നിരാശകൾ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരെ ആ ഒരു വിജയത്തിൽ ആഘോഷിക്കുക തന്നെ ചെയ്യുക അല്ലേ?
1: അപ്പം നമുക്കിങ്ങനെ നമ്മുടെ റൊണാൾഡോ പുറത്തായി, നെയ്മർ പുറത്തായി, അങ്ങനെ ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അല്ലേ? അവരൊക്കെ ഇനി ആരായിരിക്കും നമ്മൾ കൂടുതലും പ്രതീക്ഷിച്ചത്? ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിലും റൊണാൾഡോ മെസ്സി ഒരു ഫൈറ്റ് അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനെയെല്ലാം എന്താ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല സ്പെയിൻ അർജന്റീനയെ മറികടന്ന് സ്പെയിൻ കൊണ്ടുപോകും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ എന്താ നമ്മൾ മെസ്സി എന്നുള്ള ആ ഒരു പേരിനപ്പുറം നമ്മൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ചിലവർ. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് കിട്ടണ്ട എന്ന് ചിന്തിക്കായിരിക്കാം.
0: അപ്പം അങ്ങനെ ഫാൻ ബേസിലുള്ള ഒരുപാട് അടികളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു കിരീടമണിയിൽ സ്പെയിൻ ഈ ഒരു കിരീടം അണിഞ്ഞെങ്കിലും നമ്മുടെ ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ടൊരു ഒരു നല്ലൊരു അതായത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ ഒരു ആവേശത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ലാസ്റ്റ് അവർക്കങ്ങ് ദേഷ്യം വന്ന് അവർ അങ്ങോട്ട് പോകുമ്പോൾ പല ഫൗളുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടൊരു വിജയം എന്ന രീതിയിൽ അവസാനിപ്പിച്ച സമയത്ത് ലയണൽ മെസ്സിക്ക് വലിയൊരു ക്ലാപ്പൊക്കെ കൊടുത്ത് ആ ഒരു ലെജൻഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ അവരൊരു ഫൈറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ അങ്ങനെയുള്ള കുറേ സീനും വളരെ നല്ല എന്താ പറയുക കൗതുകകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടു. അതിലെ മെയിനായിട്ടും സ്പെയിനിലെ കുറച്ച് അത്ഭുതപ്പെടുത്തിയത് തന്നെ ഇപ്പം മെസ്സിയുടെ കൂടെ മത്സരിക്കാൻ സാധിച്ചിരുന്നത് നമ്മുടെ ലാമിൻ യാമൽ അല്ലേ? അദ്ദേഹത്തിന് പറയാതിരിക്കാൻ സാധിക്കില്ല, അത്ഭുത ബാലൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ 19-ാമത്തെ തീയതി 19 വയസ്സിൽ 19-ാം ജേഴ്സി അപ്പം അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റികൾ ആ ഒരു അത്ഭുത ബാലനുണ്ട്. ഈ ഒരു 19 വയസ്സിൽ തന്നെ ഒരുപാട് എന്താ പറയുക കിരീടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ ഇതിഹാസങ്ങളൊക്കെ ഇങ്ങനെ തകർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം തുടരുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സിയുടെ പിൻഗാമി എന്ന രീതിയിൽ തന്നെ റിവ്യൂസും കാര്യങ്ങളും പ്രൊജക്റ്റുകളും എല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്, നമ്മുടെ ഒരു ആവേശത്തിനൊപ്പം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഫീൽഡിൽ കാണുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള പല സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ലാമിൻ യാമൽ. അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ചുവട് അദ്ദേഹം ഇങ്ങനെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ ഒരു പൊൻതൂവൽ കൂടി നമ്മുടെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ലാമിൻ യാമലിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ആധിപത്യം തന്നെയായിരുന്നു ഈ ഒരു സ്പെയിനിൻ്റെ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം.
1: അതെ, അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മളും ഒരു പ്രവചന മത്സരത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പതിയെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ റോഡ്രിയാണ് ടൂർണമെൻറ്റിലെ താരം, അതേപോലെ പൗ കുബാർസി മികച്ച യുവതാരം, ഗോൾഡൻ ഗ്ലൗ ഉനായ് സിമോണിനാണ്, അതേപോലെ ഗോൾഡൻ ബൂട്ട് എംബാപ്പയ്ക്കാണ്.
0: കിട്ടിയതിൽ
1: ഒരുപാട് സന്തോഷമുണ്ട്.
0: യെസ്, തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇന്നലത്തെ ആ ഒരു താരങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള വ്യക്തികളാണ് അർജന്റീന ടീം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് പോലും ഒരു ഷോട്ട് ഇങ്ങനെ അളച്ചു കൊടുക്കാൻ സാധിക്കും, അനുവദിക്കാതെ ഇങ്ങനെ എന്താ പറയുക ഒരു എന്ന് പറയുക നമ്മളിങ്ങനെ ഒരു വലയമെന്ന് പറയില്ല, അതുപോലാണ് അവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നത്. അത്രയും ഒരു 20 ഷോട്ടിൽ 11 ഷോട്ടുകൾ തന്നെ ഓൺ ടാർഗറ്റബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു പന്തടക്കവും അവരുടെ ഒരു പാസിംഗ് രീതികളും എല്ലാം ഒരു വിസ്മയം തന്നെയായിരുന്നു. അപ്പോൾ ആ വിസ്മയത്തിന് തന്നെ ഒരു പൊൻതൂവൽ ലഭിച്ചു എന്ന് തന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കാത്തൊരു വിജയം തന്നെയായിരുന്നു സ്പെയിൻ്റെ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു വൈബിൽ, ഫുട്ബോൾ വൈബിൽ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585.
0: യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ചിലരുടെ നിരാശകളും ഒക്കെ വരുന്നുണ്ട്, മെസ്സി എന്ന രീതിയിലൊക്കെ കീറുന്നണയുന്നുണ്ട്. പക്ഷെ സാരയിലെ ഇതിഹാസങ്ങളെല്ലാം എത്രയൊക്കെ എന്താ പറയുക അവർക്ക് ഈ ഒരു കിരീടം ലഭിച്ചെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ അവർ റൊണാൾഡോ ആണ്, നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു ദൈവമാണ് മെസ്സി എന്ന് പറയുന്നത്. തീർച്ചയായും ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന താരങ്ങൾ തന്നെയാണ്.
1: അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫുട്ബോൾ മാത്രമല്ല ഇന്ത്യക്കും ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ ഇങ്ങനെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫുട്ബോളിൻ്റെ വൈബിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിഥി നമ്മളോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആ പാട്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയൊരു പാട്ടാണല്ലേ ഫുട്ബോളിൻ്റെ, അപ്പോൾ വക്കാവക്കായാണ്. അപ്പോൾ ഇപ്പോഴും അത് തരുന്നൊരു എന്നൊരു എനർജി ഒരിക്കലും മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതിഥി ആ ഒരു പാട്ട് ചോദിച്ചത്. എന്തായാലും നമ്മൾ ആ ഒരു വൈബിൽ നിൽക്കുമ്പോൾ ആ ഒരു പാട്ട് തന്നെ കേൾക്കണ്ടേ?
0: യെസ്, തീർച്ചയായും. എല്ലാവരുടെയും പ്രിയപ്പെട്ട സോങ് ആണ് ഇപ്പോൾ ഒരു ലോകകപ്പിൻ്റെ ആ ഒരു ആവേശത്തിൻ്റെ ഈ തിരമാല ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ എങ്കിലും അതൊരു എനർജിയിൽ ആ ഒരു പഞ്ചിൽ തന്നെ നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ അടുത്തൊരു ലോകകപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളെല്ലാം നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഫാൻ ബേസിൽ അടിയെല്ലാം നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചില്ലാവാം ആ ഒരു സ്പെയിനിൻ്റെ ആ ഒരു വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് വേണ്ടി എന്തായിരുന്നു പേര്?
1: അതിഥിക്ക്
0: വേണ്ടിയിട്ടുള്ള വക്കാവക്ക സോങ് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കോട്ടയം അങ്കമാലി

0: തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. അപ്പം എന്തായാലും വക്കാവക്ക സോങ് ഒക്കെ കേട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ആ ഒരു ആവേശ തിരമാലയിൽ തന്നെയാണ്. ആ സ്പെയിനിൻ്റെ രാജകുമാരനെന്ന് തന്നെ നമ്മുടെ ആ ഒരു കൊച്ചു ഒരു അത്ഭുത ബാലനെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിളക്കത്തിൽ നമുക്കും ആ ഒരു ഫാൻഫൈറ്റൊക്കെ മാറ്റി ആ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: അപ്പോൾ ഈ ഒരു മത്സരം എന്നതിലുപരി ലോകം മുഴുവനും ആഘോഷിച്ച അല്ലെങ്കിൽ ഏതിൻ്റെ ഒന്നിൻ്റെ പേരിൽ അല്ലേ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന ഒരു മനോഹരമായൊരു കുറച്ച് ദിവസങ്ങൾ അല്ലേ. ഇപ്പോൾ അതിലൊരു കുറച്ച് നമുക്കൊരു ഫാൻ ബേസായിട്ട് കുറച്ച് അടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കെല്ലാം മറന്ന് കുറച്ച് നമ്മളൊന്ന് ആഘോഷിച്ചു, സന്തോഷിച്ചു. ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഉത്സവം പോലെയായിരുന്നു. ഇപ്പം നമ്മൾ അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്കൊക്കെ നമുക്കറിയാം പല നമ്മുടെ താരങ്ങളുടെയും കട്ടൗട്ടും ഫ്ലക്സൊക്കെ വെച്ചിട്ട് വളരെയധികം പഞ്ച് ഡയലോഗ്സ് ഒക്കെയാണ് നമ്മളിങ്ങനെ. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ കണ്ടു വഴിയരികിൽ വലിയൊരു കട്ടൗട്ട് നമ്മുടെ മെസ്സിയുടെ ഒക്കെ. പക്ഷെ ചെറിയൊരു വിഷമം എനിക്ക് തോന്നിയെങ്കിലും ഇത്ര ആരാധകരാണ് അദ്ദേഹത്തെ, ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്.
1: തീർച്ചയായും
0: അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എംബാപ്പേ ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ഒക്കെ അല്ലേ.
1: അതെ. അപ്പം മെസ്സിയുടെ കാര്യം, മെസ്സി എന്ന് പറയുമ്പോൾ തന്നെ ഫൈനലിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രതീക്ഷയോടുകൂടി അർജന്റീന തന്നെ ജയിക്കുമെന്ന് കരുതിയിരുന്നപ്പോൾ ഒരു ഒരു തോൽവി സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാത്രിയിലെ കഥ മാത്രമല്ല മെസ്സി എന്നുള്ളത് അല്ലേ. ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് മെസ്സി. അപ്പോൾ അതിലൊന്നും നമുക്ക് വിഷമിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു ആ ഒരു ഫുട്ബോളിന്റെ ഒരു ഇതിഹാസം എന്ന് തന്നെ നമ്മുടെ മനസ്സിൽ എന്നും ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ.
0: തീർച്ചയായും. അപ്പൊ നമുക്ക് ഇന്ത്യക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ. ചരിത്രത്തിൽ ആദ്യമായി ഷൂട്ടിംഗ് ഇന്ത്യക്ക് സ്വർണം നേടി, നീരു തണ്ടാൻ. അതേപോലെ തന്നെ രാവിലെ തുറന്നപ്പോൾ നമ്മുടെ പത്രം തുറന്ന സമയത്ത് നമ്മുടെ PV Sindhu ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം PV Sindhuവിനാണ് ലഭിച്ചത്. അതേപോലെ അദ്ദേഹം ജപ്പാന്റെ അകാന യമഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് PV Sindhu സ്വർണം നേടിയത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളിങ്ങനെ പറയുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കായിക രംഗത്തെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ അഭിമാനവും നൽകുന്നതാണ്. അപ്പോൾ ഇനിയും അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഫുട്ബോൾ അല്ലേ വരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വാർത്ത നമ്മളിങ്ങനെ കാണുകയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ റീൽസിലൂടെയും ഒക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്.

0: പറയുന്നത്. അപ്പോൾ സ്വീഡനിൽ നടന്ന ലോക പ്രശസ്തമായ ഗോതിയ കപ്പ് 12 ടൂർണമെൻറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മിനർവ അക്കാഡമി ചാമ്പ്യന്മാരായി എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മളിങ്ങനെ അറിയുകയുണ്ടായി. അപ്പോൾ കുട്ടികളുടെ ഒരു മത്സരമാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് അവർ മാറട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു ഒരു ജനത, ഒരു അല്ലെ, ഒരു കുട്ടി ജനത ഇങ്ങനെ വളർന്നു വരികയാണ്, ഒരു കുഞ്ഞു ലോകം ഇങ്ങനെ വളർന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇത് പല കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. അവരുടെ സ്വപ്നങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു തുടക്കം നമുക്ക് ഇപ്പോഴേ ഇട്ട് നൽകാം.
1: യെസ്, തീർച്ചയായും. നമ്മളിങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി ആവേശത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മതിയോ ശ്രീലക്ഷ്മി? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: ഇപ്പം നമ്മുടെ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുളങ്കാടത്ത് നിന്നാണ് ഷീജ ചേച്ചി മെസ്സേജ് അയക്കുന്നത്. ചേച്ചി, ഗ്രാമഭംഗിയെ പറ്റി, ഇന്നലെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചിയാണ് നമുക്കൊരു സബ്ജക്റ്റ് ഇപ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാം എന്ന് കരുതി, അത് പെട്ടെന്ന് എനിക്ക് കുറച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഒന്ന് മനസ്സിൽ കണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അത് എന്താ വൈദ്യുതി ഇച്ഛിച്ചതും അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ടും പാലാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു സബ്ജക്റ്റ് എടുത്തു. അപ്പോൾ ചേച്ചിയുടെ ഒരു കുറച്ച് ശബ്ദ സന്ദേശമൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. മഴയെ പറ്റിയിട്ടായിരുന്നു, ആ മഴ സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു കാഴ്ച മാത്രം, അത് കുറച്ചൊക്കെ എൻ്റെ അനുഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. അപ്പോൾ ചേച്ചി ഒരു നല്ലൊരു റെസ്പോൺസ് തരികയുണ്ടായി. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ഇത്തരത്തിൽ ഗ്രാമഭംഗിയെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് എനിക്ക് വീണ്ടും വീണ്ടും അത് ഏറ്റവും കൂടുതൽ മികച്ചതാക്കണം എന്നുള്ള ഒരു
1: ഒരു സത്യം പറഞ്ഞാലും ഒരു പ്രഷർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി? ഇങ്ങനെ നല്ല പ്രോഗ്രാമിനെ നമുക്ക് തീർച്ചയായും നല്ല രീതിയിൽ അംഗീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഫാർ ബെറ്റർ ആക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ റിവ്യൂസ് തരുന്നുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ.
0: നമുക്ക് നമ്മുടെ ചേച്ചി വേറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പോയ പ്രോഗ്രാമിനെയൊക്കെ പറ്റി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കണ്ടേ?
1: യെസ്, തീർച്ചയായും.
2: നമസ്കാരം ചന്ദന. ടി സദാശിവ സാർ അവതരിപ്പിച്ച് സുന്ദർ സഞ്ചാരം ലക്ഷദ്വീപിലെ യാത്രയെ കുറിച്ചുള്ളത് അതി മനോഹരമായിരുന്നു. അത് ആ സാറിന്റെ അവതരണം എത്ര പറഞ്ഞാലും അതെ മതിയാവില്ല, അത്ര മനോഹരമായിരുന്നു. പിന്നെ സാറ് ഡോൾഫിനെ കുറിച്ചുള്ള കഥകളും ആമയങ്ങളെ കുറിച്ചുള്ള കഥകളും ഒക്കെ കേട്ടത് അത് കൗതുകമായിരുന്നെങ്കിലും അത് വളരെ വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. സന്തോഷം. സുധീർ സാറും നീനാ മേഡവും കൂടെ ചേർന്ന് അവതരിപ്പിച്ച നീതിയുടെ വഴിത്താര എന്ന പ്രോഗ്രാം വളരെ മികച്ച ഒരു പ്രോഗ്രാമായിരുന്നു.
0: താങ്ക് യു സോ മച്ച് ഷീജ ചേച്ചി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കൊരു എന്താ ഒരു
1: ഒരു ഒരു പ്രചോദനമാണ്, നമുക്കൊരു ശക്തിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം അത് ലിസൺ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് നല്ല റിവ്യൂസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട്. അതെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അംഗീകരിക്കുകയാണ്. ഈ ഒരു ചെറിയ രീതിയിലുള്ള പല ഒരു സ്റ്റാർട്ടുകളും നിങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതൊക്കെ എത്രയും പെട്ടെന്ന് പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്ന കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും നമ്മുടെ ഓരോ പ്രോഗ്രാമും നിങ്ങളിലേക്ക് ഇനി എത്താൻ പോകുന്നത്.
1: അതിന്റെ
0: പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ അണിയറയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: തീർച്ചയായും. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാല് സംസാരിക്കുമ്പോഴെല്ലാം മിക്ക സബ്ജക്റ്റുകളും അത്യാവശ്യം നമുക്കൊരു ഹാപ്പി ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
0: അതേപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൈറ്റസ് ചേട്ടൻ കുരിപ്പുഴയിൽ നിന്ന്. സദാശിവൻ സാറിന്റെ സുന്ദർ സഞ്ചാരത്തെ പറ്റിയിട്ട് ഇങ്ങനെ നല്ല തംസപ്പ് ഒക്കെ ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും നമ്മൾ സദാശിവൻ സാറിനെ അറിയിക്കുന്നതാണ്.
1: സാർ കേൾക്കുന്നുണ്ടായിരിക്കും, സാർ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ഇങ്ങനെ ചിരിച്ചു മുഖത്തോടുകൂടി സാർ ഇങ്ങനെ കേൾക്കായിരിക്കും. പ്രോഗ്രാമിനെ പറ്റി നല്ല രീതിയിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അല്ലെ യാത്രകളിലൂടെ ഇങ്ങനെ നല്ല രസമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന് നല്ലൊരു പ്രതികരണമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ ഒരു റിവ്യൂസ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുന്നതിൽ.
0: അതെ, നമ്മൾ പലപ്പോഴും അനുഭവങ്ങളും കൂടി ചാലിച്ചെഴുതുമ്പോഴാണ് കവിതകൾ മനോഹരമാകുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പല അനുഭവങ്ങളും നമ്മൾ ഈ ഒരു ചെറിയ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷവും കൂടി നമ്മൾ ഈ ഒരു നിമിഷം അറിയിക്കുകയാണ്.
1: അതെ, തീർച്ചയായും മെസ്സേജ് അയച്ചോളൂ. ഐ കെ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോ ശ്രീലക്ഷ്മി, സമയം 10:28 എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. സത്യത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര എൻ്റെ ഞാൻ ഇങ്ങനെ ബ്ലഷ് ആവുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത്ര എനിക്ക്
0: ബ്ലഷ്
1: എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ. തീർച്ചയായും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, 4th ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നമ്മുടെ മമ്മൂട്ടി, നമ്മുടെ ഇച്ചാക്ക എന്ന് നമ്മൾ വളരെ സ്നേഹത്തോട് കൂടി വിളിക്കുന്ന മമ്മൂട്ടി നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷത്തോടു കൂടി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ, ഇപ്പോൾ ലാലേട്ടൻ, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ പല രീതിയിലുള്ള ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഒരു അവാർഡ് ലഭിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അറിയാലോ ഇത് മമ്മൂട്ടിയാണ് എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 4th ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഏജിൽ 78th വയസ്സിലും നല്ല രീതിയിൽ അദ്ദേഹം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പലരുടെയും ഒരു റിവ്യൂവിൽ ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹം ചെന്ന ടൈമിൽ, അതായത് അദ്ദേഹത്തിന് ആ ഒരു ലിസ്റ്റിൽ ചെയ്ത സമയത്ത് ചെറിയ കളിയാക്കലുകൾ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കടിച്ച് തിന്നുന്നൊരു സീനുണ്ട്. ഈ ചിക്കൻ തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിപ്പോകുന്ന എന്താണ് ഒരു ഒരു എന്താ കൊഴുത്തൂലായിരിക്കും കിട്ടുന്നത് എന്ന രീതിയിൽ കളിയാക്കുന്ന ആൾക്കാരിലേക്ക് ആ ഒരു ഏജിലും വളരെ എന്താ പറയുക ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതിന് നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം കൂടിയാണ് നമ്മുടെ ദേശീയ തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്.
0: അതെ, ആ ഒരു സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമല്ല, നമ്മുടെ നാടിനാണ് അത് ലഭിക്കുന്നത്. വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒരു ദേശീയ അവാർഡ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അദ്ദേഹത്തിന് വീണ്ടും നേരുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് അവാർഡുകളൊക്കെ മേടിക്കാൻ അദ്ദേഹത്തിന്
1: സാധിക്കട്ടെ.
0: അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ, അതെല്ലാം മനോഹരമായി അദ്ദേഹം കാഴ്ചവെക്കട്ടെ എന്ന് കൂടി
1: പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ഏജിലും എന്ത് ചെയ്യുമെന്ന് തോന്നുമ്പോൾ അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനി യഥാർത്ഥത്തിൽ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഉരച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ മികവാണ്. എന്തായിരിക്കും അദ്ദേഹം ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്, എന്തായിരിക്കും പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏജ് എപ്പോഴും ഏജിനെ പറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
0: അതെ,
1: അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ ഇനിയും അദ്ദേഹം എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് തന്നെ ഇടയ്ക്കൊരു എന്താ പറയുക ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ചെറിയൊരു ബ്രേക്ക് സിനിമയ്ക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു പെയിനും കാര്യങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വേദന സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തു എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഒരു അടങ്ങാത്ത ആർത്തിയോടുകൂടി സിനിമയെ, അല്ലെങ്കിൽ ആ ഒരു അഭിനയത്തെ കാണുന്ന ഒരു രാക്ഷസ നടികർ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ അമിതാഭ് ബച്ചൻ അല്ലേ അദ്ദേഹത്തിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു പേരായി. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുറച്ച് സെൽഫിഷായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കണം, നമ്മുടെ മലയാളത്തിലുള്ള സ്വന്തം എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ മികച്ച നടൻ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ലോക സിനിമയ്ക്ക് ഏറ്റവും ഉറ്റുനോക്കാൻ സാധിക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ, കഥകളിലൂടെ, തിരക്കഥയിലൂടെ, അഭിനയത്തിലൂടെ കടന്നു പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം നമുക്ക് തീർച്ചയായും എടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഹീറോസാണ് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും അല്ലേ. എല്ലാ രീതിയിലും മലയാള സിനിമ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഈ 78-കാരൻ വളരെ ചുറുചുറുക്കോടുകൂടി ഇങ്ങനെ ചുവടുറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ.
0: നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിലും ആ ഒരു ചുവടിന് ഒരു ഇളക്കം പോലും തട്ടിയിട്ടില്ല എന്നുകൂടി നമ്മൾ പറയുകയാണ്.
1: 55 വർഷത്തിൻ്റെ ആ ഒരു, അതായത് അരനൂറ്റാണ്ടിൻ്റെ ഈ ഒരു ചരിത്രത്തിനിടയ്ക്ക് 4 ദേശീയ പുരസ്കാരങ്ങളും 8 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിക്കൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ആർത്തിയോടുകൂടി, സിനിമയോടുള്ള ആർത്തിയോടുകൂടി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1971 സത്യൻ മാഷിൻ്റെ കാല തൊട്ട് സംബന്ധിച്ചാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള നമ്മുടെ മമ്മൂട്ടിയുടെ, നമ്മുടെ ഇച്ചാക്കയുടെ, നമ്മുടെ ലാലേട്ടൻ്റെ ഇച്ചാക്കയുടെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം റൺ ചെയ്യുകയാണ്. പലപ്പോഴും പല പരിമിതികൾ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡാൻസ് ചെയ്യാൻ അറിയില്ല, പാട്ടുപാടാൻ അറിയില്ല, പക്ഷേ ആ അഭിനയത്തിന് മുൻപിൽ മറ്റൊരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ആ ഒരു പകരം വയ്ക്കാനാകാത്തൊരു അതുല്യ പ്രതിഭയായിട്ട് അദ്ദേഹം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
0: തുടരട്ടെ ഇനിയും എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അദ്ദേഹം LLB എടുത്തു, ഒരു വക്കീലായി അല്ലേ, അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എത്രമാത്രം നഷ്ടമായിരുന്നു സംഭവിച്ചത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പല ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല, നമ്മളുടെ ഒരു പാഷൻ, എപ്പോഴും നമ്മുടെ പാഷൻ ഒന്ന് മുറുകെ പിടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കൂടുതലും ഫ്ലറിഷ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു അല്ലെ അദ്ദേഹത്തിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ.
1: തീർച്ചയായും

0: അതിൽ എല്ലാ കേരളക്കര മുഴുവൻ, അതായത് ഇന്ത്യൻ ജനത തന്നെ ഉറ്റുനോക്കുന്ന ഒരു അഭിനയ സിംഹമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അഹിംസ എന്ന ചിത്രത്തിൽ മികച്ച സഹനടനുള്ള പുരസ്കാരമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിൽ നിന്നുണ്ടായ ആ ഒരു ചുവടുവയ്പിൽ നിന്ന് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം ചുവടുറപ്പിച്ചിരിക്കുന്നു. ഇനിയും അതേ രീതിയിൽ തന്നെ തുടരും, ഇനിയും എന്തൊക്കെയോ കാണാനിരിക്കുന്നു അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനോഹരമായൊരു ഗാനത്തിൽ നമ്മൾ കടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. എന്താ പറയാ, ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും മമ്മൂട്ടിയുടെ ആ ഒരു എന്താ പറയാ ആ ഒരു സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം അല്ലേ.
1: തീർച്ചയായും.
0: അപ്പൊ എല്ലാവരും അങ്ങനെ ലാലേട്ടൻ ഫാൻസും അതിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് എല്ലാവരും റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമുക്കൊരു പാട്ട് കേൾക്കാൻ ഒരു സമയമായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ഒരു മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവല്ലേ?

0: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
1: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നല്ല പാട്ടൊക്കെ കേട്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
5: ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മളുടെ ആ ഒരു നമ്മളുടെ മമ്മൂക്കയുടെ വിജയത്തിന്റെ ആ ഒരു കുറച്ച് വൈബിലായിരുന്നു
4: അതിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തിളച്ച് തന്നെ നിൽക്കുകയാണ്.
5: നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു ഒരു റൈറ്റപ്പും അതേപോലെ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ചേട്ടൻ സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ആശ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇരവിപുരത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. നല്ല വിഷമമുണ്ട് മെസ്സി പടിയിറങ്ങിയപ്പോൾ. പക്ഷേ ഒരു തോൽവി കൊണ്ട് ചരിത്രം മാറില്ല. മെസ്സിയുടെ നേട്ടങ്ങൾ അങ്ങനെ തന്നെ, ദ റിയൽ ഗോഡ് 100%. എനിക്ക് ഒരു പാട്ട് വെച്ച് തരണേ, ഏകലവ്യൻ എന്ന ചിത്രത്തിലെ ലില്ലികൾ പൂത്ത പോലെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സങ്കടം ചേച്ചി നമ്മളോട് പങ്കുവെക്കുകയാണ് കേട്ടോ, മെസ്സിയെ പറ്റിയിട്ടാണ്. പക്ഷേ അദ്ദേഹം ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു തോൽവി കൊണ്ട് ചരിത്രം മാറില്ല അല്ലേ. മെസ്സിയുടെ നേട്ടങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട താരങ്ങളുടെയും ഒരു ദിവസം ചിലപ്പോൾ അവരുടെ നമ്മളുടേതായിരിക്കണം എന്നില്ല അല്ലേ. നമ്മൾ എത്രയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ ഒരു നിമിഷത്തിൽ നമുക്ക് ആ ഒരു വിജയം മറ്റൊരാളുടെ കയ്യിലാകാൻ ഒരു സാധ്യതയുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, പക്ഷേ തിരിച്ച് വരും അല്ലെ, മറ്റു രീതിയിലൊക്കെ അദ്ദേഹം എങ്ങനെയും തിരിച്ചു വരും.
4: അപ്പോൾ ചെയ്തു വെച്ചത് തീർച്ചയായും ചേച്ചി പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. ഒരു രാത്രിയിലെ ഒരു കഥയാണ്, പക്ഷെ മെസ്സി എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ തന്നെ ആ ഒരു ഇതിഹാസമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ വിഷമം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാമെന്ന് കൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കൂടി തന്നെ ഈ ഒരു ലോകം കാത്തുവെച്ച ആ ഒരു കിരീടം അവർക്ക് തന്നെ ലഭിച്ചതിൽ നമുക്കത് അംഗീകരിച്ച് തന്നെ കൊടുക്കാം അല്ലേ. യെസ്, തീർച്ചയായും. പക്ഷെ ഒരു വേദന എല്ലാവർക്കും കാണാൻ സാധ്യതയുണ്ട്. മെസ്സി എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷയോട് കൂടി നിന്നൊരു താരം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒരു ലോകകപ്പ് കൂടിയാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് ലോകം ഉറ്റു നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
5: തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറമാണ് ചില കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് സംഭവിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ നമ്മൾ അല്ലേ, നമ്മൾ വേറൊരു പേര് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പം ഇന്നും നമ്മുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പിൽ അനങ്ങാതെ കഴിയുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഇന്നലെ എന്തിൻ്റെയൊക്കെയോ പേരിൽ അടി നടന്നു. സംസാരം, ബഹളം എന്നുള്ളതൊക്കെ ആ ഒരു ഫുട്ബോൾ എന്ന ഒരു ഗെയിമിന് ഇത്രത്തോളം പവർ ആണ് എന്നുള്ളതാണ് നമ്മളത് ആ ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മളൊന്ന് ഇന്നലെ ഞാനത് കണ്ടത്. അപ്പം അത് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒന്നിൻ്റെ പേരിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ.
4: യെസ്, തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു ചെറിയ വേദനയിലും കുറച്ച് സന്തോഷത്തിലൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ആ നിരാശയൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി അതിനൊരു ഹാപ്പി ഫേസോട് കൂടി തന്നെ അംഗീകരിക്കുകയെന്ന് കൂടി പറയുകയാണ്.
5: അപ്പം ഞാനിപ്പോൾ പ്രീത ടീച്ചറിൻ്റെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. ടീച്ചറിന് അത്രയേറെ ഉറപ്പായിരുന്നു മെസ്സി ജയിക്കും എന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമമുണ്ട്. ടീച്ചർ എങ്ങനെയായിരിക്കും നാളെ എന്നെ ഫേസ് ചെയ്യാൻ പോകുന്നത്?
4: ടീച്ചർ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല വാക്കുകൾ അല്ലേ അവർ പറയുകയാണ്. കുഴപ്പമില്ല, സാരമില്ല, വിഷമിക്കണ്ട. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കിരീടം എന്നുള്ളത് അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു മെസ്സിയുടെ ഒരു ഇതിഹാസം ഒരിക്കലും മാറിപ്പോകാനൊന്നും പോകുന്നില്ല. അപ്പം അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
5: അപ്പോൾ ആതിര, നമ്മളിപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാറുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പക്ഷേ മഴ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട് അല്ലെ, അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലേർട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എന്നുകൂടി പറയുകയാണ്. ഈ സമയത്ത് ഒരുപാട് രോഗങ്ങൾക്കും ഉള്ളൊരു സാധ്യതയുണ്ട്. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, അതൊക്കെ നമ്മളൊന്ന് ഇടയിൽ കൂടെ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
4: യെസ്, തീർച്ചയായും. അപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ, മഴ നമ്മളെപ്പോഴും പറയുന്ന സമയത്ത് നമുക്ക് വാക്കുകളിലൂടെ പറയുമ്പോൾ വളരെ ആസ്വാദനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ, പക്ഷേ പലർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ മഴ കാരണം ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ തീരദേശത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഈ കടൽ കയറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്താ വെള്ളം ഇടിച്ചുകുത്തിയുള്ള മഴ പെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഴ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേഷനിൽ കുറവാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മെയിനായിട്ട് വരുന്നത്. കാര്യം രാജ്യത്തെ തന്നെ ഒരു ഭൂവിസ്തൃതിയിൽ തന്നെ 65% 20% മഴ കുറവായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കുറവാണ് എന്നുള്ള റിപ്പോർട്ടാണല്ലോ. അപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ഭൂമി നല്ല രീതിയിൽ തണുത്ത് നല്ല രീതിയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രകൃതി കറക്റ്റായിട്ട് പ്രോസസ്സിൽ പോകണമെങ്കിൽ മഴ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മഴ കുറവാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
5: അപ്പോൾ അതിൻ്റെതാണ് നമ്മൾ ഈ ലോഡ് ഷെഡിംഗ് ഒക്കെ ഇടയ്ക്കൊന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ മഴ കുറവായതിൻ്റെ പേരിലാണ് ആ ഒരു കാര്യം, നമുക്ക് വേണ്ടത്ര വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പല ലൈവുകളിലും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചാലോ. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് അനീഷ്. എൻ്റെ സ്ഥലം കിളികല്ലൂരാണ്, കല്ലുംതാഴം പേരൂരിൽ താഹാമുക്കിൽ അച്ഛനൊരു കട നടത്തുന്നുണ്ട്. ഗ്യാസ് അടുപ്പ് സർവീസിംഗ് ആൻഡ് സ്പെയർ പാർട്സ്, അങ്ങനെ അച്ഛനെ കടയിൽ സഹായിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനീഷ് ചേട്ടൻ സുഖമായിരിക്കുന്നു തന്നെ.
4: അനീഷ് നല്ലൊരു ദിവസം നേരുകയാണ്, അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ചോദിക്കുകയാണോ അങ്ങോട്ട്, ഇന്നലെ കളിയൊക്കെ കണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്താണ്, ഏതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാൻ ബേസ് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണല്ലേ.
5: അപ്പൊ നമുക്കൊരു നമ്മുടെ ബാബുരാജൻ സാർ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കൊടുക്കാം.
4: പറഞ്ഞാല് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നമ്മൾ കുസൃതിച്ചോ എന്നുള്ളൊരു സംഭവം നമ്മൾ അങ്ങ് മറന്നുപോയി. കാരണം ആ ആവേശത്തിൽ, ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിച്ചപ്പോൾ നൈസ്റ്റ് നമ്മളൊന്ന് മറന്നുപോയി. അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക്
5: ആ ഒരു ചോദ്യം തന്നെ ചോദിക്കാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ്, ആരാണ് ഞാൻ? ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആ ഒരു ഉത്തരം വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ് എന്നാൽ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ്, എന്താണത്?
4: യെസ്, അപ്പോൾ നമ്മൾ ചോദ്യത്തിന് ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ, എന്തായിരിക്കും ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്കിങ്ങനെ ചിന്തിക്കാം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ടപ്പ് ടപ്പേന്ന് നമ്മുടെ ശ്രോതാക്കൾ അയക്കുന്ന കുറേ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ട്, അവരെല്ലാം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന് മാറിയിരുന്നു, ടൈപ്പ് ചെയ്യാൻ വയ്യ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ ചെറിയ ബ്രേക്കിലേക്ക് പോകണം, അനുശേഷം മെസ്സേജസ് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു തമിഴ് സോങ് നമുക്ക് കേൾക്കാം അല്ലേ.
5: നല്ലൊരു പാട്ട്,
4: ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ നമ്മൾക്ക് അറിയാമല്ലേ, നമ്മൾ ഈ നമ്പർ പറയുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ മൊബൈൽ എടുക്കും, ടൈപ്പ്

0: അപ്പം നമ്മുടെ പുതിയ ശ്രോതാക്കൾക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയക്കണോ വേണ്ടയോ അയക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ.
1: നമ്മൾ ചിലൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇതായിരുന്നു ചോദ്യം. എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ തുറക്കാൻ വളരെ പ്രയാസമാണ്. ആരാണ് ഞാൻ?
0: നമ്മളാരുമല്ല.
1: അപ്പോൾ ആരാണ് ഞാൻ, അതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സാർ എന്നിട്ട് പറയാണ്, ഞാൻ 3:30 വരെ കളി കണ്ടു, സ്പെയിനിന്റെ കളി സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ ആ ഒരു ഗോൾ, ആ ഒരു ടൈം നമ്മൾ പോലും കുറച്ചു നേരം എന്നുള്ളൊരു ഗോൾ അടിക്കൂ.
0: യഥാർത്ഥത്തില് എത്ര വലിയ ഫാൻ ബേസ് ആണെന്ന് പറഞ്ഞാലും ഇന്നലത്തെ കളിയിൽ സ്പെയിൻ അത് അർഹിക്കുന്ന വിജയം തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതിലെല്ലാം ആർക്കും ഒരു അത് അവർക്ക് കിട്ടണ്ടാത്തൊരു കാര്യം ആയിരുന്നില്ല എന്ന് ആരും പറയുന്നില്ല എന്നുള്ളതാണ് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം. യെസ്, അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ചോദ്യം എന്തായിരുന്നു ശ്രീലക്ഷ്മി, ഒന്നുകൂടെ പറയാം അല്ലേ നമുക്ക്?
1: എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ്. ആരാണ് ഞാൻ? അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കും, പെട്ടെന്ന് എനിക്ക് താഴൊക്കെയാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. നമ്മൾ പൂട്ടില്ലേ, പൂട്ടുന്നതും താഴും പൂട്ടും, അത് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ നോർമലി നമ്മൾ പൂട്ടുക എന്നുള്ളത് കഥകൊക്കെ പൂട്ടുന്നതല്ലേ, അപ്പം അതല്ല സംഭവം. പൂട്ടാൻ എളുപ്പമാണ്, തുറക്കാൻ വളരെ പ്രയാസമാണ്. എന്താണ് അത്?
0: അതെ, നമ്മളിങ്ങനെ ആലോചിക്കണം.
1: പെട്ടെന്ന് ചില ചില കുപ്പികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് അടച്ചു വെക്കും, പക്ഷെ തുറക്കാൻ പറ്റില്ല.
0: സത്യത്തില് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമില് ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മള് ആ ഒരു ആലോചനയിലാണ് നമ്മൾ. അപ്പൊ ബാബുരാജൻ സാർ കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ടോ?
1: ഇല്ല,
0: തന്നിട്ടില്ല. അപ്പൊ നമ്മളും അത് ആലോചിക്കുകയാണ്. പല ആൻസേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ ശ്രോതാക്കൾക്കൊരു അവർക്കൊരു ഓപ്ഷനിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീലക്ഷ്മി ഇടയ്ക്ക് പറയാൻ സാധ്യതയുണ്ട്. ശ്രീലക്ഷ്മി വാ പൊത്തി പിടിക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.
1: അപ്പൊ നമ്മുടെ രാജം ചേച്ചി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുപാട് എപ്പോഴും നമ്മൾ കുസൃത ചോദ്യം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും മെസ്സേജൊക്കെ അയക്കും അല്ലെ. എപ്പോഴും ചിലപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അതാണോ എന്ന് നമ്മളെടുത്ത് എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ വീണ്ടും അടുത്ത ആൻസർ അയക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ദിവസമായിട്ട് ചേച്ചി ഫസ്റ്റ് അയക്കുന്ന ആൻസർ തന്നെ കറക്റ്റ് ആവാറുണ്ട്.
0: ആ ഒരു സത്യം പറഞ്ഞാൽ രാജം ചേച്ചി തെറ്റായ ആൻസേഴ്സ് അയക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയോ, ഒരു തോൽവി അതിനൊരു വലിയൊരു വിജയത്തിലേക്ക് കടത്തുക എന്നുള്ള വളരെ വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള രീതിയാണ് രാജൻ ചേച്ചി പലപ്പോഴും ചെയ്യുന്നത്. ഒരു വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി ഞാൻ ജയിക്കും എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നൊരു ചേച്ചിയാണ്. അപ്പൊ ചേച്ചി കറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
1: ചേച്ചി ഇപ്പൊ ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ ആൻസർ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ശ്രോതാക്കളും കൂടി പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: ശ്രീലക്ഷ്മി, സമയം 10:57 ആയിരിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ശ്രീലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ സബ്ജക്റ്റിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. അപ്പൊ ശ്രീലക്ഷ്മി എന്നത് ഞാൻ അങ്ങോട്ടത്തേക്ക് അങ്ങ് വിട്ടു തരാം.
1: പണ്ട് നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ ആദ്യക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആദ്യ കുട്ടിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു മൊബൈലൊക്കെ കാണിച്ചായിരിക്കും ചോറ് കൊടുക്കുന്നത് അല്ലെ. പക്ഷെ പണ്ടുള്ള അമ്മ അല്ലേ, സീരിയസ്ലി അല്ലേ,
0: കുഴപ്പമില്ല അല്ല. അത് സത്യം പറഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുള്ളത്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇല്ല, ഞാൻ ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പക്ഷെ തെറ്റായ ഒരു രീതിയാണ് അതെല്ലാ അമ്മമാരും, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ന്യൂ ജെൻ അമ്മമാർക്ക് എല്ലാവർക്കും എന്തായിരിക്കും കഴിക്കാത്ത, അല്ലെങ്കിൽ കുഞ്ഞ് മോശമാവുന്നൊക്കെ ഉള്ള ചിന്താഗതി വരുമ്പോ എന്നാ കഴിച്ചോ എന്ന രീതി ഫോൺ കൊടുക്കാറുണ്ട്. പക്ഷെ ആ ടെൻഡൻസി തെറ്റാണ്, അതൊക്കെ അത് മാറ്റുക അല്ലേ.
1: നമ്മളിങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ട് വേറെ സബ്ജക്റ്റിലൂടെ. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഒരു ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പക്ഷെ പണ്ടുള്ള അമ്മമാര് ഈ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കൊടുക്കുന്നത് കാക്കയും പൂച്ചയും അപ്പുറത്ത് നിൽക്കുന്ന പശുവിനെയൊക്കെ കാണിച്ചിട്ടാണ്. പക്ഷെ രാത്രിയിലൊക്കെ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പിളിമാമനെ കാണിച്ച്, നക്ഷത്രങ്ങളെ കാണിച്ച്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മൾ പ്രകൃതിയെ കാണാൻ തുടങ്ങും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ കൊണ്ടല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പൊ രാത്രി നക്ഷത്രം വരും, അമ്പിളിമാമം വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഒരുപാട് കഥകളാണ് ഈ ഒരു ചന്ദ്രനെ പറ്റിയും, അല്ലെ. നമ്മൾ അമ്പിളിമാമൻ എന്നാണ് വളരെയധികം ക്യൂട്ടായിട്ട് അതിനെ നമ്മൾ വിളിക്കുന്നത്.
0: ചെറുതിലെ നമ്മുടെ അമ്മമാരാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കടുകട്ടിയുള്ള വേർഡ്സിലൊന്നും പാട്ട് പാടാനൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പാടുന്ന ടൈമില് പ്രത്യേകിച്ചും വരുന്ന പാട്ടുകൾ കൂടുതലും അമ്പിളി അത് മാത്രല്ല, അങ്ങനത്തെ പാട്ടാ ഈ പാട്ടാണ് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത്. ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോ അമ്പിളി അമ്മാവാ താമര കുമ്പിളിലെന്തുണ്ട്,
1: നല്ല പാട്ടാ,
0: നല്ലൊരു പാട്ടാണ്. അതൊക്കെ നമ്മളിങ്ങനെ പാടി നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി, അതെന്തോ ഒരു ഒരു ജീവിയാണ്, അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണെന്നൊക്കെയാണ്
1: ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഒരു പ്രായം വരെ എന്ന് വെച്ചാൽ എന്റെ ഒരു കുറച്ച് പ്രായം വരെ
0: പ്ലസ് ടു വരെ
1: ഡിഗ്രി വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാല് ഈ ചന്ദ്രനിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഭൂമി കാണുന്നത്, അല്ലെങ്കിൽ

0: ചിത്രങ്ങൾ നിൽക്കുമ്പോൾ ഈ ഒരു ഭൂമിയുടെ വ്യൂ എങ്ങനെയായിരിക്കും, അതിപ്പോൾ നമ്മൾ പലപ്പോൾ ഫോട്ടോയിലൊക്കെ കാണും, പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ നമ്മൾ ചിത്രങ്ങളിലൂടെ മാത്രം അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൂടെ മാത്രമാണ് നമ്മൾ അത് കണ്ടിട്ടുള്ളത്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി, അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കാണാൻ പറ്റുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ.
1: ഞാൻ ചെറുതിലെ, ഞാൻ ഈ പ്ലസ് ടു ടൈമിലൊക്കെ എനിക്ക് ഇച്ചിരി ബോധം ഉണ്ടായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി. അതല്ല, നമ്മൾ ചെറുതിലെ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ രാത്രിയിൽ നല്ല ഭംഗിയല്ലേ കാണാൻ, അപ്പോൾ അതിങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്, അവിടെ ചെന്ന് ആരോ ഇതിനെ തിന്നുന്നുണ്ട്, തിന്നുന്ന എന്തോ സാധനമാണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ചത് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ്.
0: ഓക്കെ, അപ്പൊ നമ്മളുടെ അതൊക്കെ ഓരോ നമ്മളുടെ ഓരോ ചിന്തകളാണെന്നൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ അമ്പിളിമാമനെ പറ്റിയിട്ടാണ് ഇങ്ങനെ
1: പറഞ്ഞുരാതെ സംസാരിക്കുന്നത്, ഒരുപാട് പറയാനാണ്.
0: എന്താണ് ആ കാര്യം? അപ്പൊ വെച്ചാല് ഇന്ന് ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമാണ്. ഇന്ന് പെട്ടെന്ന് ഞാൻ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പോയ ഒരു ഫീലാണ്.
1: തിരിച്ചു
0: അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഏതോ ഒരു വർഷം എന്തോ ഒരു ഈ സൗരയുധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബഹിരാകാശമൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ സ്കൂളിൽ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു നിമിഷങ്ങളിലോട്ടൊക്കെ ഞാൻ അപ്പം തൊട്ടാണ് ഇങ്ങനെ വളരെയധികം കൂടുതലും ക്യൂരിയോസിറ്റി കൂടി തുടങ്ങിയത്, ഇങ്ങനെ നക്ഷത്രങ്ങളെ പറ്റിയും ചന്ദ്രനെ പറ്റിയും ഒക്കെ. അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര
1: ചാന്ദ്രദിനമാണ്. പ്രത്യേകിച്ചും എടുത്ത് പറയുമ്പോൾ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 1969 ജൂലൈ 20 തീയതിയിലാണ് ഒരു മാസ് എൻട്രിയാണ്, നമ്മൾ ഈ പറയുന്ന നമ്മൾ കുഞ്ഞിലെ ചിന്തിക്കുന്ന അമ്പിളി അമ്മ പിടിച്ചു തരാം എന്നൊക്കെ പറയുന്നൊരു സംഭവത്തിലേക്ക് ആദ്യമായിട്ട് മനുഷ്യൻ കാല്
0: കുത്തിയിട്ടുള്ള
1: സാൻഡ്രിനും ചേർന്നിട്ട് ആ ചന്ദ്രന്റെ ആ മണ്ണിലേക്ക് ആദ്യമായി കാല് കുത്തിയ ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജൂലൈ 20 നമ്മൾ ആഘോഷിക്കുന്നത് ചാന്ദ്രദിനമായിട്ട്. അന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇന്നും നമ്മുടെ പലപ്പോഴും ഇന്നത്തെ ദിവസത്തിൽ നമ്മളിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്യമാണ്, ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പായിരിക്കാം പക്ഷേ മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടമായി എന്നും നിലനിൽക്കും എന്നുള്ളൊരു മാസ് ലൈനപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്നും നമ്മൾ അല്ലെ അത്ര ഒരു വിസ്മയം തന്നെയാണ് ചന്ദ്രനിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മളത് തിന്നുന്ന സാധനമാണ് എന്നൊക്കെ ചിന്താഗതിയിൽ നിന്ന് വളരെ വിസ്മയപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചന്ദ്രൻ എന്നുള്ളത് അല്ലേ.
0: അതെ, അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളും നമ്മളിങ്ങനെ പണ്ട് നമ്മൾ ഈ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്നൊക്കെ ഉള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സൂര്യഗ്രഹണത്തിനാണെന്ന് തോന്നുന്നു കൂടുതൽ അങ്ങനെ പറയുന്ന ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിലെന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യവും ഉണ്ടായിരിക്കാം അല്ലേ, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള. അപ്പം ഇങ്ങനെയുള്ള യാത്രകളും പര്യവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പല വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വശത്തെയും കൂടി നമ്മളെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മളുടെ രാജ്യമാണെങ്കിൽ നമ്മുടെ രാജ്യവും അതിലൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളും കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പല നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്, UFO അതേപോലെ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഭൂമിയിൽ മാത്രമാണോ ഒരു ജീവൻ ഉള്ളത് എന്നൊക്കെ ഉള്ള കുറേ ചിന്തകളുണ്ടല്ലോ.
1: അതെ, അപ്പം നമ്മളെപ്പോലെ പലപ്പോഴും ഈ ഒരു ആ ഒരു റിസേർച്ചിന് ഇന്നും ഒരു എൻഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ വേറെ വിചിത്രമായിട്ടുള്ള രീതിയിൽ എവിടെയൊക്കെയോ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഒരു ഫുൾഫിൽ അല്ലെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് ഒരു സെൻസിലേക്ക് നമ്മൾ പോയിട്ടില്ല, ചിലപ്പോൾ കാണാൻ മേ ബി അറിയപ്പെടാത്ത രീതിയിൽ എവിടെയെങ്കിലും കാണാൻ സാധ്യത.
0: നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇപ്പോൾ അന്യഗ്രഹ ജീവികളെയൊക്കെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഈ അനുനാക്കികൾ എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ പിരമിഡുമായിട്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്, അങ്ങനെ കുറേ കുറേ കുറേ ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യാത്രയിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ള കുറേ കൗതുകങ്ങളും അത്തരത്തിലുള്ള ഒരു യാത്രയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകെ പോകെ പോകെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും നമ്മളിലേക്ക് തുറന്ന് കിട്ടാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലേ അതിന്.
1: യെസ്, തീർച്ചയായും നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു പല പല വിസ്മയങ്ങളിലൂടെ പല പല കണ്ടുപിടുത്തങ്ങളിലൂടെ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്നും അത് ആ ഒരു വിസ്മയത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ചാന്ദ്രദിനത്തിൽ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി കാണുന്നല്ലേ, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് പിന്നെ വളർന്ന അതിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും കഴിയുന്നതോറും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ അതിനിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അതൊരു വിസ്മയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനം തന്നെയാണ്, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മുടെ സ്റ്റാർട്ട്. നമ്മുടെ ഒരു കുട്ടിക്കാലം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു കൗമാരം യൗവനത്തിലേക്കൊക്കെ എത്തുന്ന ടൈമിൽ നമ്മൾ ഇപ്പോഴും വിസ്മയമായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്.

0: ആ ഒരു വിസ്മയം മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പല പ്രണയത്തിൽ പോലും അല്ലെങ്കിൽ അല്ലെ, ഒരു ചന്ദ്രന്റെ സിമ്പിളാണ് ഒരു എന്താ അതിന്റെ നിലാവ്. പലതിലും ചിലപ്പോൾ നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിലാവ് മാത്രം കൂട്ടിന് വന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതല്ലേ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു എന്താ വികാരങ്ങൾക്കും ഒക്കെ ഒരു കൂട്ടായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ ഇതിനെ കാണാറുണ്ട്.
1: ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നവരാണ്. പലർക്കും ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെളിച്ചം എന്ന് പറയുന്ന ആ ഒരു നിലാ വെളിച്ചമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ
0: തണുപ്പുണ്ട് അതിന്.
1: അതെ, തീർച്ചയായും. അപ്പൊ ആ ഒരു നിലാ വെളിച്ചത്തിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലിൽ ആ ചന്ദ്രന്റെ ആ ചാന്ദ്രദിനത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അപ്പൊ
1: നമുക്ക് നമ്മുടെ കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം.
0: അതെ, അപ്പൊ കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്: എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഉത്തരം അത് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ രാജൻ ചേച്ചി പറഞ്ഞത് കണ്ണ് എന്നുള്ളതാണ്, അതല്ല ആൻസർ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം.
1: രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ തന്നെ ആലോചിക്കും. നമ്മൾ ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നതിന് ശേഷം കറക്റ്റ് ആൻസർ രാജൻ ചേച്ചി അയക്കും. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ മിടുക്കുള്ള കുറെ ആൾക്കാരുണ്ട്, നിസ്സാരമായിട്ട് കാണുന്ന ഒരു ചോദ്യമായിട്ട് കാണുന്ന നമ്മുടെ പല പ്രിയപ്പെട്ട ശ്രോതാക്കളും ഉണ്ട്. അവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: അങ്കമാലി
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ കോസ്മെറ്റിക്സ് ഫാൻസി ആഭരണങ്ങൾ തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി സീമാസ് സെന്റർ കടപ്പാക്കട ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ 11:11 ആയിരിക്കുകയാണ്.
1: അതെ, നല്ലൊരു സമയമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും അതിൻ്റെ ഫാൻസ് ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ 11:11 വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848 5 7 8 5.
2: അപ്പൊ എനിക്ക് അതിര ഇങ്ങനെ ഒരു വിശ്വാസത്തിലുപരി ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട്, അതുകൊണ്ട് എനിക്കൊരു സമയം ഇഷ്ടമാണ്.
1: അങ്ങനെ എനിക്കും അത്രേ ഉള്ളൂ, അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ല. അത് ഇങ്ങനെ 11:11 എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, എന്താണെന്നറിയില്ല, ഒരു സന്തോഷമുണ്ട്.
2: അതാണ് വിശ്വാസം.
1: യെസ്, അപ്പോൾ എല്ലാവരും ആ ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വളരെ കടുകട്ടിയുള്ള ചോദ്യമാണ് ശ്രീലക്ഷ്മി, ആരും കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു.
2: അതെ, അപ്പോൾ ആ ഒരു ചോദ്യം ഇതാണ്. വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ നമുക്ക് അത്ര സിമ്പിളായിട്ട് തോന്നുന്നില്ല. ആൻസർ
1: ആൻസർ കേൾക്കുമ്പോൾ അത്ര സിമ്പിളായിട്ട് തോന്നുന്നില്ല. പലരും കണ്ണ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ അടയ്ക്ക്, അതായത് പൂട്ടാൻ എളുപ്പമാണെന്നോ.
2: എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്,
1: പക്ഷെ വളരെ
2: ഉറക്കം.
1: അതെ അതെ, പക്ഷെ
2: പ്രയാസമാണ്, വളരെ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ആറന്മുള വള്ളസദ്യ തുടങ്ങി. അപ്പോൾ മോഹിനിയാട്ടം എന്ന പഴയ ചിത്രത്തിലെ ആറന്മുള ഭഗവാന്റെ എന്ന് തുടങ്ങുന്ന ജയചന്ദ്രൻ സാറ് പാടിയ പാട്ടൊക്കെ കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ആതിര ശ്രീലക്ഷ്മി ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ടുണ്ടോ?
1: സത്യത്തിൽ ആഗ്രഹമുണ്ട് സർ,
2: കഴിച്ചിട്ടുണ്ട്.
1: ആ അതെ, അപ്പൊ നമുക്ക് തീർച്ചയായും, ഞാൻ കഴിച്ചിട്ടില്ല, ആഗ്രഹമുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും മീഡിയയിലാണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളിലാണെങ്കിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നടക്കട്ടെ അല്ലേ. അപ്പൊ 11:11 ആഗ്രഹം ഇത് തന്നെ ആവട്ടെ ഇന്നത്തെ.
2: അതെ, അപ്പൊ എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആ ഒരു വള്ളസദ്യ നമ്മൾ കഴിക്കുന്നതിലുപരി ആ ഒരു താളം,
1: അതെ, ഒരു പാട്ടൊക്കെ,
2: ആ ഒരു വള്ളത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പം, ഇപ്പൊ നമ്മള് പാഠപുസ്തകത്തിൽ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞ തങ്ങാന് തന്നെ പാതിരാവായല്ലോ അഗ്നി, പറഞ്ഞതങ്ങാന് തന്നെ പാതിരാവായല്ലോ അഗ്നി, തേതകത്തോം തകധീകതിത്തോം തിത്തോം തികിതം. അപ്പൊ ഇങ്ങനൊന്നും അല്ല കേട്ടോ അവർ പാടുന്നത്.
1: നമ്മളിപ്പോ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആ ഒരു ഒരു വൈബിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലേ ശ്രീലക്ഷ്മി. ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ രസമായിട്ടാണ് അവരിങ്ങനെ ഹാൻഡിൽ ചെയ്ത് അത്രയും രസമായിട്ടുള്ളൊരു സദ്യ. സദ്യ അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം അത്രയും ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആസ്വാദനത്തിന്റെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ആ ഒരു വള്ളസദ്യ എന്ന് കേട്ടൊരു അറിവുണ്ട്.
2: അപ്പൊ ആ ഒരു പാട്ട് ഇപ്പൊ അവര് അത് പലതും ഇങ്ങനെ ചോദിച്ച് ആ ഒരു പാട്ടിലൂടെ ചോദിച്ചിട്ടൊക്കെയാണ് അതിങ്ങനെ കൊണ്ടുവരുന്നത്. അതൊക്കെ കാണാനും കേൾക്കാനും ഒരുപാട് നല്ല രസമാണ്. അപ്പൊ ഓരോ, എനിക്ക് തോന്നുന്നു ഓരോ അവിടെ ഇങ്ങനെ ഓരോ നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ കരക്കാർക്കും ആയിരിക്കണം അങ്ങനെ നമ്പരും, നമുക്ക് ആ ഒരു അവിടെയൊക്കെ നമുക്ക് നേരത്തെ ബുക്കൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ കഴിക്കാൻ അവസരം കിട്ടുന്നവർ തീർച്ചയായിട്ടും മിസ്സാക്കല്ലേ എന്ന് കൂടി പറയുകയാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്, പറ്റുന്നവരൊക്കെ പോയി കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചി കാഷ്യൂനായിട്ടെന്ന് പറഞ്ഞൊരു ആൻസർ അയച്ചിട്ടുണ്ട്, അതുമല്ല കുറച്ചും കൂടി ഒന്ന് മെസ്സേജ് അയക്കുന്നു, നാലച്ചൊക്കെ കിട്ടും. അപ്പൊ നമ്മുടെ സനോജ് പറയാണ്, കേടായ ഫുഡ്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന്,
1: സനോജ് എപ്പോഴും വെറൈറ്റി ആയിട്ടൊക്കെ ആദ്യം ആൻസർ ഇടുന്നത്. എനിക്ക് തോന്നുന്നു സനോജിന് ആൻസർ അറിയാം, ലാസ്റ്റ് അത് റിവീൽ ചെയ്യാനിരിക്കാൻ തോന്നുന്നു.
2: അപ്പൊ കേടായ ബൂട്ടല്ല
1: കേട്ടോ. അപ്പൊ ആ ഉത്തരം വളരെ തെറ്റായിരിക്കുന്നു സനോജ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് വേണ്ടി

0: നമ്മളിങ്ങനെ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. നമുക്കും ആ ഒരു ബാബുരാജ് സർ പറഞ്ഞപ്പോൾ അതും ഒരു റെയർ ആൻസറിലേക്ക് പോവാണ്. പലരും ആ ഒരു ആൻസറിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല,
1: പക്ഷെ കറക്റ്റ് ആണത് അല്ലേ. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിന്റെ ആൻസർ.
0: ശ്രീലക്ഷ്മി വളരെ നല്ല രീതിയിൽ നമ്മുടെ ശ്രോതാക്കളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കാണും, പെട്ടെന്ന് അയച്ചോളൂ. അതായത് ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്,
1: പൂട്ടാൻ വളരെ എളുപ്പമാണ് പക്ഷേ തുറക്കാൻ വളരെ പ്രയാസമാണ്, ആരാണ് ഞാൻ?
0: യെസ്, ആരാണ് ഞാൻ? അപ്പം നമ്മുടെ നേരത്തെ നമ്മുടെ കണ്ണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാജഞ്ചിച്ച് പറഞ്ഞു കണ്ണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കണ്ണടയ്ക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ നിരാശ കാമുകൻ കാമുകിമാർ അല്ലെങ്കിൽ നിദ്രാദേവിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ.
1: അപ്പോൾ ഞാൻ പറയാം, മാതിര, ഈ നമുക്ക് നിരാശയുള്ള കാമുകനും കാമുകിയും ഒന്നും ആവണ്ട, ഈ ഉറക്കം വരാൻ ചില വെറുതെ ചെറിയൊരു ടെൻഷൻ മതി, നമ്മൾ അത് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അത് വലിയ പ്രശ്നമാക്കി ഉറക്കമില്ല. അതിൽ ഏതോ ഒരു സിനിമയില് ഇൻ ഹരിഹർ നഗർ 2-ല് അപ്പുറത്ത് നമ്മുടെ മുകേഷ് ഏട്ടനും സിദ്ദിഖും ഉറങ്ങും, പക്ഷെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ മാത്രം ഇങ്ങനെ കണ്ണുറന്ന് കിടക്കില്ല. അതാണ് അവസ്ഥ.
0: അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, അല്ലെങ്കിൽ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് ഉറങ്ങാൻ നല്ല രീതിയിൽ കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യവാന്മാരാണ് യഥാർത്ഥത്തിൽ.
1: കട്ടില് കണ്ട പെട്ടെന്ന്
0: അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്,
1: തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നവരൊക്കെ ഉറങ്ങുക,
0: അതെ, നന്നായിട്ട് ഉറങ്ങുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് തന്നെ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമ്പോഴാണ്. നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വളരെ റിഫ്രഷ് ആയിട്ട് എണീക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാജൻ ചേച്ചി, ആ ഒരു ആൻസർ തെറ്റാണ്, കണ്ണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല.
1: ചേച്ചി ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശുഭദിനം കുട്ടികളെ, വി ഡോണ്ട് ലവ് അർജന്റീന ജസ്റ്റ് ഫോർ ദ ട്രോഫീസ്. We love this team for its heart, passion and fight for our Argentina.
0: തീർച്ചയായും ട്രോഫി അല്ലെങ്കിൽ അവർ നേടുന്ന ആ ഒരു വലിയൊരു കിരീടത്തിലേക്ക് മാത്രമല്ല നമ്മൾ വിരൽ
1: ചൂണ്ടുന്നത്.
0: തീർച്ചയായും അപ്പൊ ആ ഒരു അവസാന നിമിഷം വരെ ആ ഒരു എന്താ പറയാ, അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് അത്രയും പ്രതിരോധിച്ചു നിന്ന സ്പെയിന് ഒരു ഗോളിന് മാത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു വിജയത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് ആ ഒരു ദിവസം, ആ ഒരു രാത്രി സ്പെയിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: ഇനി അത്തരത്തിലൊരു എന്താ ഒരു ലെവലിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിലോട്ട് നമ്മളുടെ നാടും ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമ്മൾ അടുത്ത അമ്മയുടെ അടുത്ത മെസ്സേജ് വായിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനത്തിൽ പറയുന്നത് സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ്. ചാന്ദ്രദിനത്തെ കുറിച്ച് കേട്ടപ്പോൾ ഇതാണ് ഓർമ്മ വന്നതെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു മെസ്സേജ്. ഈ ദിവസത്തിൽ ബഷീർ സാറിനെ കൂടി ഓർത്തു എന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇതിപ്പോ പറയാൻ കാരണം വെച്ചാല് ഇങ്ങനെ ഒരു ഞാനിപ്പോ റീസെന്റ് വായിച്ചോണ്ടിരിക്കുന്നത് ശിങ്കിടി മുങ്കൻ എന്നുള്ള ആ ഒരു കഥയാണ്. അപ്പൊ അത് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങനെ അതൊരു അതൊക്കെ തുടർന്ന് പോകട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ ഫോണിന്റെ അമിത ഉപയോഗം കാരണം നമുക്ക് പുസ്തകങ്ങൾ മാറി മാറി പോകുന്നത് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്ത ക്ലൂ സനോജിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിസ്സാരം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അതെ ഓക്കെ, ശ്രീലക്ഷ്മി ക്ലൂ കൊടുക്കൂന്നൊക്കെ പറഞ്ഞ് ബാബുരാജൻ സാറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓക്കെ, നമ്മുടെ രമേശ് സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മനുഷ്യ ലോകം ലോഹം പുരയിടം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതല്ല ആൻസർ, കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടും. നമ്മുടെ റഷീദ് ചേച്ചിയും കണ്ണെന്നാണ് പറഞ്ഞത്, കണ്ണല്ല. പിന്നെ നമ്മുടെ രഘുനന്ദൻ സാറ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സാർ എപ്പോഴും ഈ സോഷ്യൽ ആയിട്ട് ഒരു എന്താ റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഇന്ന് അയച്ചിരിക്കുന്നത് സ്പെയിൻ ടീം വർക്ക് ആയിരുന്നു, സ്പെയിൻ ടീം വർക്ക് ആയിരുന്നു, അവർ മികച്ച രീതിയിൽ കളിച്ചു, അതാണ് ജയിക്കാൻ കാരണം, ഒരാളെ കേന്ദ്രീകരിച്ച് അർജന്റീന കളിച്ചു എന്നുള്ളതാണ് സാർ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട അരവിന്ദാക്ഷൻ സാർ എപ്പോഴും നമുക്ക് അപ്ഡേഷനൊക്കെ പറയാറുണ്ട്. അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയും കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ആദ്യ വനിതാ ജഡ്ജിയും കേരളത്തിൽ നിയമവിരുദ്ധം നേടിയ ആദ്യ വനിതയുമായിരുന്നു അന്നാചാണ്ടി. അന്നാചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് ഇന്നെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ, അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്കിങ്ങനെ
0: മെസ്സേജ് പാസ് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് സാർ. പലപ്പോഴും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ പല ഇൻഫർമേഷൻസും പാസ് ചെയ്യാറുണ്ട്. അപ്പൊ സാറിന് നല്ലൊരു ദിവസം നമ്മൾ നേരാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പം ഇപ്പോൾ സമയം 11:19
0: അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടി പറയാണ്, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ചെസ് കളിക്കാറുണ്ടോ?
1: കളിക്കാറില്ല കാരണം

0: അതെ, അപ്പൊ ചെസ്
1: ഞാനൊരു കാര്യമൊക്കെ എടുത്ത് നീക്കി വെച്ചാൽ,
0: അതെ അതെ അതെ, കുറച്ച് കുറച്ച് ബുദ്ധിപരമായിട്ട് കളിക്കുന്ന, അതായത് തന്ത്രങ്ങളുടെ ഒരു ബുദ്ധിയുടെ ബുദ്ധി മൂർച്ചയുടെ ഏറ്റവും പീക്കിൽ. ഓക്കെ,
1: എനിക്ക് ബുദ്ധിയില്ലെന്നല്ല, ഞാൻ അങ്ങനെ കളിക്കാറില്ല. അതായത് ചെസ് ഇങ്ങനെ ജസ്റ്റ് കാണും, അപ്പൊ ചിലപ്പോ നമ്മൾ കരുവൊക്കെ നീക്കി വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഔട്ടായി പോകുന്നില്ല.
0: അതെ, അപ്പൊ അങ്ങനെ ഏറ്റവും ബുദ്ധിപരമായിട്ട് കളിക്കുന്ന തന്ത്രപരമായ തന്ത്രങ്ങളുടെ രാജാവ് എന്ന് തന്നെയാണ് ചെസ് കളിയെ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ചെസ് ഡേ ആണ്. അപ്പൊ ആ ഒരു ചെസ്സിനെ അത്രയും സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചില സമയത്ത് ഇരുന്ന് നമ്മൾ കളിക്കുന്ന ടൈമിൽ ചിലർക്ക് ഈ പുറത്തിരുന്ന് കാണുന്നവർക്ക് ഇപ്പൊ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള കളികൾക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, കാണുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് വ്യക്തികൾക്കല്ലാതെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു ചെറിയൊരു വിഷമാണ്, ഒരു ചെറിയ ബോറടിയൊക്കെ തോന്നും. പക്ഷേ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തായിരിക്കും അടുത്ത മൂവ്മെന്റ് എന്നുള്ള
1: രീതിയിൽ അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ അടുത്തതിൽ നിന്ന് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ വഴിയാണ് എനിക്ക് അടുത്തത് തുറക്കാൻ സാധിക്കുന്നത്, ഒരു ചിന്തയാണ് അല്ലേ നമ്മൾ പല. എനിക്ക് തോന്നുന്നു ഈ ചെസ് കളിക്കുന്ന കുട്ടികൾക്ക് നല്ല പേഷ്യൻസും ഉണ്ടാവാറുണ്ട്, നല്ല ക്ഷമ ശ്രദ്ധ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്.
0: പ്രത്യേകിച്ചും ഈ ചെസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടാണ്. അപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ചെസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ 1924 ജൂലൈ 20th ലോക ചെസ് അതായത് ഫിഡ എന്ന രീതിയിലൊരു രൂപീകൃത ാകുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു രൂപീകൃതമായ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇന്ന് ഇന്റർനാഷണൽ ചെസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരാളെ ചെസ് കളിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്നുള്ളത്. കാര്യം ഇതുപോലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള നമ്മുടെ എല്ലാ രീതിയിലും നമുക്ക് ഒന്ന് സക്സസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേ കൂടിയാണ് ഈ ഒരു ചെസ്.
1: നമുക്ക് എത്ര സ്വർണം കിട്ടിയിട്ടുണ്ട് അല്ലെ, നമുക്ക് എത്ര സമ്മാനങ്ങൾ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗുഗേഷ് അതേപോലെ പ്രജ്ഞാനന്ദ വൈശാലി അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നാടിന് വേറൊരു തലം തന്നെ അവർ നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഒരുപാട് ലോക രാജ്യങ്ങൾക്ക് മുൻപിലായിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അവരെയൊക്കെ ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം സ്മരിക്കുകയാണ്.
0: യെസ്, തീർച്ചയായും. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സമയം 10:21 പോവുകയാണ്. അപ്പൊ അത് ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, കറക്റ്റ് ആൻസറിലേക്ക് എല്ലാവരും പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8588 5785.
1: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കേണ്ട സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും കുസൃതി ചോദ്യവും ഒക്കെ ആയി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
5: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. അപ്പൊ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ടിരിക്കുകയാണല്ലേ ശ്രീലക്ഷ്മി.
4: അപ്പൊ അതേ ആതിര, അപ്പോൾ നമുക്ക് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടായേക്കാമെന്നുള്ള ജില്ലാ കളക്ടറിന്റെ അറിയിപ്പാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അതായത് ഇന്ന് രാവിലെ 8:30 മുതൽ 11:30 വരെ തിരമാലകൾ 1.5 മീറ്റർ വരെ ഉയരുമെന്നും ഇതേപോലെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. അതേപോലെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കണം. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക എന്നുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇപ്പോൾ ബീച്ചിലൊക്കെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഇരിക്കുകയാണ്. അപ്പോൾ പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക, പരമാവധി പോകാതിരിക്കുക എന്നുകൂടി പറയുകയാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് പോകണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരെ ഒന്ന് മാറി നിൽക്കുക. എപ്പോഴും സുരക്ഷ മുൻനിർത്തി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിലൊക്കെ ഏർപ്പെടാനായിട്ട്. അതുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്.
5: യെസ്, അപ്പോൾ നമ്മുടെ സമയം ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ
4: ഏകദേശം കഴിഞ്ഞു നല്ലതാണ് കഴിഞ്ഞു.
5: ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് നേരം കൂടെ സംസാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പാമ്പർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുക, അവർക്ക് കിട്ടിപ്പിടിച്ചൊരു ഒരു ഉമ്മയൊക്കെ കൊടുക്കുക എന്നുള്ളത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതില്ലാതെ വരുമ്പോൾ നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് മാറുന്ന ആ ഓരോ ടൈമിലും ആ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത് നിന്ന് അകലില്ല എന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട. സ്നേഹം എവിടെയാണോ കിട്ടുന്നത് അവിടത്തേക്ക് തന്നെയായിരിക്കും ഓരോ വ്യക്തികളും പോകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രതിഫലത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലേക്കൊക്കെ പോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു ഭാഗത്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുമ്പോഴാണ് 24 മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കുക. പക്ഷേ അതൊക്കെ ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കാനും മനസ്സിലാക്കാനും ഒരു സുഹൃത്ത് എന്ന രീതിയിൽ മുമ്പോട്ട് പോകാനും അതിനോടൊപ്പം തന്നെ ആ കരുതലും സ്നേഹവും നമ്മളോടുള്ള ഒരു അച്ഛൻ അമ്മയാണ് എന്നുള്ളൊരു ബോധവും കുഞ്ഞുങ്ങളിലേക്ക് വളർത്താൻ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് ഗ്ലോബൽ ഹഗ് യുവർ കിഡ്സ് ഡേ ആണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നമ്മുടെ തന്നതായിട്ട് ചേർത്ത് നിർത്തുക. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അറിവുകളിൽ മെയിനായിട്ട് നിലനിൽക്കുന്നതാണ് ഒരു 12 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അവരകത്തി സ്വന്തമായിട്ട് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറിങ്ങുണ്ട്. അവരെ സമൂഹം എന്താണ് എന്നുള്ളതും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയണമെന്നുള്ളതൊക്കെ പഠിപ്പിക്കേണ്ട നല്ലൊരു കാര്യമാണ്. പക്ഷേ അവരെ അകത്തി നിർത്താതെ നമ്മളോട് തന്നെ ചേർത്ത് നിർത്തല്ല നമ്മുടെ ഒരു കൾച്ചറിൽ അത് അങ്ങനെ തന്നെ പോകുന്ന ഒരു കാര്യമാണ്. ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരെ നമ്മൾ വാർത്തെടുക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
4: അച്ഛനും അമ്മയും എന്നൊക്കെ പറയുമ്പോൾ അപ്രോച്ചബിൾ ആയിരിക്കുക. എന്തൊരു പ്രശ്നം വന്നാലും ഏതൊരു പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് കൂടെ, നീ പേടിക്കണ്ട എന്ന് പറയാം. അവർക്ക് എന്തും വന്ന് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ഏറ്റവും നല്ല സുഹൃത്തുക്കൾ കൂടി ആകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതും കൂടി ഒരു ദിവസം നമ്മൾ പറയുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും പൊതുവെ വിഷമമാണ്. കുട്ടികളെയൊക്കെ വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ച് ജോലിക്ക് പോകുമ്പോഴായിരിക്കും അവർക്ക് ഒരു റിഗ്രറ്റ് തോന്നുന്നത്, അയ്യോ വേണ്ടായിരുന്നു. നമ്മളോടല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ?
5: വഴക്ക് പറയുന്നു, വഴക്കൊക്കെ പറയാടി കൊടുക്കുക, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിലെപ്പോഴും ഉപരിയായിട്ടൊരു സ്നേഹം എന്നുള്ളത് ഉണ്ടായിരിക്കാം. ഒരു ലാളനെയാണെങ്കിലും അച്ഛനമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതിലൊരു കാര്യമാണ്, അച്ഛനമ്മയെക്കാൾ കൂടുതലും ഭയങ്കര കെയറിങ്ങും ഒരു ഇതുപോലെ ആലിംഗനങ്ങളും അല്ലെങ്കിൽ ഒരു ഭയങ്കര സപ്പോർട്ടും ഒക്കെ ഗ്രാൻഡ് പേരൻസ് ആണ് നൽകുന്നത്. ഇന്നത്തെ അണുകുടുംബങ്ങളിൽ അതിങ്ങനെ എന്താ പറയുക, ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രൊട്ടക്ഷൻ, ഒരു ഹഗ് എന്ന രീതിയിൽ, ആ ഒരു ഹഗ് കൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു, ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട്, നമ്മളെ എത്ര പ്രശ്നം വന്നാലും ചേർത്ത് നിർത്താനുള്ളൊരു ബോധം കുഞ്ഞുങ്ങളെ നമ്മൾ ജനിപ്പിക്കണം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാവുന്നെങ്കിൽ അതിനൊരു കാരണക്കാർ അവർ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം മാത്രമല്ല, പേരൻസ് കൂടിയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ചേർത്ത് നിർത്തുക. ഒരു ആലിംഗനം എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, കുഞ്ഞുങ്ങൾക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ്.
4: അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സബ്ജക്ട് കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് നമുക്ക് തീർക്കാൻ സാധിക്കില്ല. പക്ഷേ സമയം 11:33 ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രമേശ് സാറ് പറയുകയാണ്, വള്ളസദ്യയിൽ ശരിക്കും പങ്കെടുക്കണമെങ്കിൽ പള്ളിയുടെ സുഹൃത്ത് മക്കളുമായി കൂടിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ആറന്മുള ഭാഗത്ത് ചെറുക്കനെ എതിരേൽക്കുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ വിശേഷപ്പെട്ട അവസരങ്ങൾ ഇത്തരത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ബാബുരജൻ സാറ് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു ആൻസർ ഉണ്ടല്ലേ, നമ്മുടെ റീജ ചേച്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ മെസ്സേജ് കണ്ടില്ലേ എന്നൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ചോദ്യം. ഓക്കെ, ഇതായിരുന്നു ചോദ്യം. എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ നമ്മുടെ സനോജ് ചേട്ടൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്, തൊട്ടാൽ വാടി. അതെ, കറക്റ്റ് ആണ്. നമ്മുടെ റീജ് ചേച്ചി കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രാജമുഖത്തെല്ലാം കറക്റ്റ് ആൻസർ ആണ്. അതേ അത്രയും എനിക്ക് തോന്നുന്നു വേറെ ആരും മെസ്സേജ് അയച്ചില്ല, കറക്റ്റ് ആൻസർ വന്നു.

0: വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻ കേസ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, കാരണം ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ
1: സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ പലരുടെയും മെസ്സേജുകൾ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പ്രിയപ്പെട്ടവരുടെ മെസ്സേജ് എല്ലാം വായിക്കും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ചില മെൻഷൻസ് ഓർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വായിക്കാത്ത മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീചേച്ചിയൊക്കെ ഇങ്ങനെ ചിണുങ്ങുന്ന പോലെ എൻ്റെ മെസ്സേജ് വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ വായിക്കുന്നതായിരിക്കും.
0: അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇനിയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുക. നാളെ പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളും പുതിയ കുസൃതി ചോദ്യം ഒക്കെ ആയിട്ട് പുതിയ മറ്റു ആർജേസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ടാറ്റാ ബൈ ബൈ പറയാനുള്ളൊരു സമയമായി അല്ലേ ആതിര?
1: യെസ്, തീർച്ചയായും. നമ്മൾ ചെറിയൊരു വിഷമം ഉണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ, സമയം പോകുന്ന അറിഞ്ഞുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് നമ്മൾ വൈൻഡ് ടിപ്പിയാണ് അല്ലേ?
0: അതെ. അപ്പോൾ ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. Sutu ko da ki sutu ko kala sara perundi baby naadu sara kana.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനം

0: കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

தங்கம்

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
1: 9447607603 9400070890 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സെൻസസ് 2027മായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം,

കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും എൽ പി ജി അഥവാ പി എൻ ജി കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടു വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പറും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ഝണ്ട ഗാഡ് ദിയ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വമേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരെ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണ നഹീ ദേ സക്താ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘടിപ്പിക്കുന്നു. സിഎജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംഘടിപ്പിക്കുന്നു. സിഎജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: சாந்தனம் 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

music with Radio Sandhu. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം

0: Feel the music with Radio Santhvanam 90.4 FM.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ദർശനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത. ഒരു നാടിന്റെ ചരിത്രം അതിന്റെ സ്മാരകങ്ങളിലും രേഖകളിലും മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിച്ച സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് നിശബ്ദ സാക്ഷിയായി പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ വിശ്വസ്ത സഹയാത്രികനായും അനവധി ഓർമ്മകളുടെ വാഹകനായും മാറിയ ഈ പൊതുഗതാഗത സ്ഥാപനത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമാണ്. എങ്ങനെയാണ് ഈ ജനകീയ സ്ഥാപനം പിറന്നത്? എങ്ങനെയാണ്

ത്തിലേക്കുള്ള ഒരു നാടിന്റെ പരകായ പ്രവേശമായിരുന്നു ആ വാഹനയാത്ര. അതോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന ജനകീയ യാത്രാ സൗകര്യം ആരംഭിച്ചു. യൂറോപ്യൻ പര്യടന വേളയിൽ അവിടുത്തെ പ്രത്യേകിച്ച് ലണ്ടനിൽ കണ്ട ജനകീയ ഗതാഗതം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്തിര തിരുനാളിന്റെ ശ്രദ്ധയിൽ വന്നതോടെയാണ് മലയാള മണ്ണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ് യാത്രാ സംരംഭത്തിന് ഉദയമുണ്ടായത്. അക്കാലത്ത് ജലഗതാഗതമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യ ആശ്രയം. തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സിമന്റ് റോഡിലും തിരുവനന്തപുരം നഗരത്തിലും അത്യപൂർവമായി ചിലർ മോട്ടോർ വാഹനങ്ങൾ പൊതുജനയാത്രയ്ക്കായി ഓടിച്ചിരുന്നു. ഇവർ യാത്രാകൂലിയിനത്തിൽ നടത്തിയ അമിതമായ ചാർജ് പരാതികളായി രാജാവിന്റെ സമക്ഷം ലഭിച്ചപ്പോഴാണ് സർക്കാർ ഉടമസ്ഥതയിൽ ന്യായനിരക്കിൽ ബസ് സർവീസ് തുടങ്ങണമെന്ന ആലോചന ജനിച്ചത്. ഈ ചിന്ത മനസ്സിൽ ഒതുങ്ങിയിരിക്കുമ്പോഴായിരുന്നു മഹാരാജാവിന്റെ യൂറോപ്യൻ പര്യടനം. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ സർവീസുകൾ കണ്ടുപഠിച്ച അദ്ദേഹം അതിനെ മാതൃകയാക്കി തന്റെ രാജ്യത്ത് ജനകീയ വണ്ടികൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ലണ്ടൻ സന്ദർശന വേളയിൽ തന്നെ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡ് അധികൃതരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാനുള്ള മഹാരാജാവിന്റെ ആഗ്രഹത്തിന് അവർ എല്ലാ പിന്തുണയും നൽകി. ബോർഡിൽ ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായി പ്രവർത്തിച്ച CG സോൾട്ടറെ സേവനത്തിനായി തിരുവിതാംകൂറിന് വിട്ടു നൽകാൻ ബോർഡ് തീരുമാനിച്ചു. 1937 സെപ്റ്റംബർ 20 തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തെ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് രാജകീയ വിളംബരമുണ്ടായി. ആദ്യം ഒരു നാട്ടുരാജ്യത്തിന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ സോൾട്ടറുടെ ശുപാർശ പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും കോമർ കമ്പനിയുടെ 60 ചാസികൾ വാങ്ങി. കപ്പലിൽ എത്തിയ ഈ ചാസികൾ ഘടിപ്പിച്ചിരുന്നത് പെർക്കിൻസ് ഡീസൽ എഞ്ചിനുകളിലായിരുന്നു. സോൾട്ടർ മുൻകൈയെടുത്ത് നിർമ്മിച്ച മെക്കാനിക്കൽ സ്റ്റാഫുകൾക്കായിരുന്നു ബോഡി നിർമ്മാണ ചുമതല. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ സോൾട്ടറുടെ രൂപകൽപ്പനയിൽ തീർത്ത ഒരു ബസ് ഓടിച്ച് പരീക്ഷണം നടത്തി. അത് വിജയകരമായതോടെ ആ മാതൃകയിൽ സോൾട്ടറുടെ മേൽനോട്ടത്തിൽ നാട്ടിലെ മര ഉരുപ്പടികൾ കൊണ്ട് ചാസികൾക്ക് മുകളിലോട്ട് ബോഡി പണിതുയർത്തി. ഇരുമ്പ് തകിടും ബോൾട്ടുകളും ബോംബെയിൽ നിന്ന് വാങ്ങി. ബസിന്റെ ചില്ലുകളാവട്ടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുത്തിയത്. ഇനി വേണ്ടത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും. തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടിച്ചിരുന്നവരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരഞ്ഞെടുത്തു. സോൾട്ടർ തന്നെയാണ് ഇവരുടെ മികവ് നേരിട്ട് പരീക്ഷിച്ചത്. അഭ്യസ്ത വിദ്യരായവരെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരാക്കി. 100-ൽ പരം ബിരുദധാരികളെ ഇൻസ്പെക്ടർമാരായും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായും തിരഞ്ഞെടുത്തതോടെ ജനകീയ വണ്ടി ഓട്ടത്തിന് സന്നദ്ധമായി. 1938 ഫെബ്രുവരി 20 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പുണ്ടായി. പൗര പ്രമാണിമാരും ഉദ്യോഗസ്ഥരുമടക്കം വൻ ജനാവലി നോക്കി നിൽക്കെ മഹാരാജാവും അമ്മ മഹാറാണിയും ഇളയ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അടുത്ത ബന്ധുവായ ക്യാപ്റ്റൻ ഗോദവർമ്മരാജയും ഏറ്റവും മുന്നിൽ അലങ്കരിച്ച ബസ്സിൽ കയറിയിരുന്നു. ഡ്രൈവറുടെ റോളിൽ ശ്രീ സോൾട്ടർ തന്നെയായിരുന്നു. ആദ്യ ബസ് സ്റ്റാർട്ടായപ്പോൾ അത് ഒരു നാടിന്റെ വികസന മാറ്റത്തിന്റെ അറിയിപ്പ് കൂടിയായി. തൊട്ടു പിന്നാലെ 32 ബസ്സുകളും അതിന് അകമ്പടി എന്നോണം ആരവം മുഴക്കി ജനവും. മെയിൻ റോഡ് വഴി കവടിയാർ കൊട്ടാരം വരെയുള്ള ബസിന്റെ രാജകീയ എഴുന്നള്ളത്തോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഫെബ്രുവരി 21 തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ ഈ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ഒരു ബസ്സിൽ 23 പേരെ കയറ്റാനായിരുന്നു അനുമതി. ഇവർക്കിരിക്കാൻ തടി സീറ്റുകൾ. ഓരോ റൂട്ടിലേക്കും കൂലി നിരക്കുകൾ പൊതുജന ശ്രദ്ധയ്ക്കായി നാട്ടിലെങ്ങും പ്രദർശിപ്പിച്ചു. നിശ്ചിത സമയക്രമമനുസരിച്ചാണ് ഓട്ടം. 1 മൈലിന് 1/2 ചക്രമായിരുന്നു കൂലി. മിനിമം കൂലിയും ഇതുതന്നെ. യാത്രാ ബസ്സുകളോടൊപ്പം ഒരു പാഴ്സൽ ബസ്സും പ്രത്യേകം ഓടിച്ചിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലും അധികം വൈകാതെ നാഗർകോവിലിലേക്കും സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. കന്യാകുമാരി വരെ 30 നാഗർകോവിൽ വരെ 40 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ തുടങ്ങിയ
യാത്രാ വിപ്ലവം കൊച്ചിയിലേക്കും മല

0: മലബാറിലേക്കും വ്യാപിപ്പിച്ചപ്പോഴേക്കും നാട്ടുരാജ്യങ്ങൾ അപ്രത്യക്ഷമായി. പകരം കേരളം വന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബോർഡ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി. 1965 ഏപ്രിൽ 1-നാണ് നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന KSRTC രൂപം കൊണ്ടത്. 1939 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നിലവിൽ വരുന്നത്. 1949 കൊച്ചിയിലേക്കും 1956 കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് 1965 ഏപ്രിൽ 1-ന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ KSRTC ആയി മാറുന്നത്. ആനവണ്ടി എന്നാണ് അന്നും ഇന്നും KSRTCയുടെ വിളിപ്പേര്. ആനയുടെ ചിത്രമുള്ള സർക്കാർ മുദ്ര ബസ്സുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പേര് വന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ വിവിധ കോണുകളിലേക്ക് സേവനത്തിന്റെ കൂടി പാതയിൽ യാത്ര തുടരുകയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പ്രതിസന്ധികളുടെ കാലത്ത് നിന്നും വികസനത്തിന്റെ കാലത്തിലേക്കുള്ള യാത്രയിലാണ് KSRTC. കഴിഞ്ഞ കുറച്ചു കാലമായി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. KSRTC ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയും ഗ്രാമവണ്ടി സർവീസും വൻ ഹിറ്റാണ്. കാലം മാറുന്നതിനനുസരിച്ച് യാത്രക്കാരുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് KSRTC. സാധാരണ ഓർഡിനറി സർവീസുകൾ മുതൽ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ്, ലോ ഫ്ലോ സിറ്റി ബസ്സുകൾ, AC സർവീസുകൾ, ദീർഘദൂര യാത്രകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ K-സ്വിഫ്റ്റ് ബസ്സുകൾ വരെ ഇന്ന് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ യാത്രാ വിവരങ്ങൾ അറിയാനുള്ള സൗകര്യം, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സൗഹൃദപരമായ സേവനങ്ങൾ എന്നിവയിലൂടെ KSRTC കൂടുതൽ ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളും KSRTCയുടെ സേവനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശബ്ദ വായു മലിനീകരണം കുറയ്ക്കാനും ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഈ ചുവടുവയ്പ് പ്രശംസാർഹമാണ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പൊതുഗതാഗത സ്ഥാപനം പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ വേഗവും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കൊപ്പവും KSRTC ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറാം, വഴികൾ മാറാം, യാത്രയുടെ രീതികളും മാറാം. എന്നാൽ കേരളീയരുടെ മനസ്സിൽ ആനവണ്ടി എന്ന പേരിൽ ഇടം നേടിയ KSRTC എന്നും വിശ്വാസത്തിന്റെ, സേവനത്തിന്റെ, കരുതലിന്റെ പ്രതീകമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ് പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: 2027 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ്.

ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരാറ് ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിന് പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ

വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം, അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂളുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സാകട്ടെ അവനെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക, ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല.
നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ച് ഒരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിന് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡീഅഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂർ നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകരടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂർ നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നു.
എന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താക്കൾ

അതിന്റെ അതിരുകടന്ന് ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത്തരത്തില് സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ, ഇതിലിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡിഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ, മയക്ക്, മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട, പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടറുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054, അത് ജില്ലാധിപന്റെ നമ്പറാണ്.
ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട, ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീ അഡിക്ഷൻ സെൻറ്റർ കൊടുക്കാനുള്ള

0: സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം മലയാള നാടക ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒന്നാണ്. തോപ്പിൽ ഭാസ്കരപിള്ള എന്ന മലയാള നാടക പ്രസ്ഥാനത്തിന് മൗലിക സംഭാവന നൽകിയ നാടകകൃത്തിൻ്റെതായിരുന്നു ആ നാടകം. അദ്ദേഹം മലയാള നാടകകൃത്തും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനും കൂടിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക.

0: പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയുടെയും മകനായി 1924 ഏപ്രിൽ 8 ജനിച്ച തോപ്പിൽ ഭാസി സംസ്കൃതവും ആയുർവേദവും പഠിച്ചു. ഒന്നാമനായാണ് വൈദ്യകലാനിധി ബിരുദം നേടിയത്. കോൺഗ്രസിലാണ് രാഷ്ട്രീയം തുടങ്ങിയതെങ്കിലും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും പുന്നപ്ര വയലാർ സമരത്തിൽ നിന്ന് ആവേശം കൊണ്ടും അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി. 1949 ഡിസംബർ 31 3 പോലീസുകാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ശൂരനാട് സംഭവത്തിൽ പ്രതിയായി ഭാസി ഒളിവിൽ പോയി. പുതുപ്പള്ളി രാഘവൻ, ശങ്കരനാരായണൻ തമ്പി തുടങ്ങി 26 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കൂട്ടുപ്രതികൾ.
1: ഞാൻ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒളിവിലിരുന്ന കാലത്ത് ആദ്യമായി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. KPSC കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുമായി 3000 പ്രാവശ്യം ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചു.
0: സോമൻ എന്നായിരുന്നു തൂലികാ നാമം. KPSC രൂപം കൊടുക്കാൻ ഭാസിയും ഉണ്ടായിരുന്നു. പിന്നെ നാടകമെഴുത്തെല്ലാം KPSC വേണ്ടിയായി. സർവേക്കല്ല്, മുടിയനായ പുത്രൻ, മൂലധനം, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം, ശരശയ്യ, തുലാഭാരം, യുദ്ധകാന്ഡം, കൈയും തലയും പുറത്തിടരുത്, സൂക്ഷിക്കുക, ഇടതുവശം ചേർന്ന് പോകുക തുടങ്ങി ഒട്ടനവധി അരങ്ങുകൾ ഒരുക്കി. നാടകത്തിന്റെ ചരിത്രത്തിലെ വിസ്മയങ്ങളായിരുന്നു അവ ഓരോന്നും. ഇന്നും നാം ഓരോരുത്തരും പ്രകമ്പനം കൊള്ളുന്ന ചടുലമായ ഡയലോഗുകളും തലങ്ങളുമാണ് അവയിലെല്ലാം തന്നെ.
2: ഒരു സംഘടന ഉണ്ടാക്കൽ, ഇയാളിന് സംഘടന ഉണ്ടാക്കിയിട്ടാണ് ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത്.
0: KPSC നിന്നും ഭാസി തന്റെ തട്ടകത്തെ പതുക്കെ മലയാള സിനിമയിലേക്ക് മാറ്റി. നാടകം സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നല്ലോ. എല്ലാം ബോക്സ് ഓഫീസിൽ തകർത്തോടിയ പടങ്ങൾ, ശരശയ്യ, തുലാഭാരം, അനുഭവങ്ങൾ പാളിച്ചകൾ, പൂജയ്ക്കെടുക്കാത്ത പുഷ്പങ്ങൾ, കൂട്ടുകുടുംബം, അശ്വമേധം, അഗ്നിപരീക്ഷ, അടിമകൾ, വാഴ്വേമായം, തിരക്കഥകളുടെ മാസ്മരികതയിൽ കേരളത്തിലെ ജനങ്ങൾ വിതുമ്പി.
3: അമ്മേ, അച്ഛൻ വരുന്നു.
4: വരട്ടെ.
3: അമ്മ ഇനി അടിക്കുമോ?
4: ഇല്ല മോനെ,
5: അഴിഞ്ഞാടാൻ പോകാൻ ഒരുങ്ങുകയായിരിക്കും.
4: അഴിഞ്ഞാടാൻ പോവേയില്ല, മണ്ണ് ചുമക്കാൻ പോവാ.
5: ഉർവശി വാങ്ങി എന്നില്ലെങ്കിൽ മണ്ണ് ചുമ്മാ നിർത്തില്ല അവിടെ.
4: എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
5: നീ ജോലിക്ക് പോണ്ട.
4: ജോലിക്ക് പോയില്ലെങ്കിൽ വൈകിട്ട് റേഷൻ വാങ്ങിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ ജോലിക്ക് പോകാതെ യൂണിയൻ എന്നും പാർട്ടി എന്നും പറഞ്ഞ് നടക്കുകയല്ലേ?
5: നീ ജോലിക്ക് പോണെന്നാ പറഞ്ഞത്, മനസ്സിലായോളെ?
3: അച്ഛൻ കുമാരിക്ക് ദോശ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയതാ അമ്മേ. ഞാനും കൂടി ചെല്ലട്ടെ അമ്മേ?
4: വേണ്ട മോനെ, ആ മനുഷ്യൻ നിന്റെ തല്ലും.
3: എന്താ അമ്മേ, അച്ഛന് എന്നോട് ഇഷ്ടമില്ലാത്തത്? ഞാനും അച്ഛന്റെ മോനല്ല അമ്മേ.
4: നീ അച്ഛന്റെ മോൻ തന്നെയാണ് മോനെ, അച്ഛന്റെ മോൻ തന്നെയാണ്.
0: 106 ചിത്രങ്ങൾക്ക് തിരക്ക്.

0: ശ്രദ്ധയും. 16 ചിത്രങ്ങൾക്ക് സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മികച്ച ചലച്ചിത്ര കഥാകൃത്തിനുള്ള ആദ്യ സംസ്ഥാന അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ശരശയ്യ എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടി. തോപ്പിൽ ഭാസി രചനയും സംവിധാനവും നിർവഹിച്ച് 1971 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ശരശയ്യ. സത്യൻ, മധു, ഷീല, ജയഭാരതി, അടൂർ ഭാസി, എസ് പി പിള്ള, ആലുമൂടൻ, എൻ ഗോവിന്ദൻകുട്ടി, തോപ്പിൽ കൃഷ്ണപിള്ള എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്.
1: എന്താണ് ചിന്താപരമായ ഒരു നോട്ടം?
2: ബുദ്ധിപരമാ. വീട്ടിൽ അത്താഴത്തിൽ അരിയില്ല, ഉപ്പും മുളകും പുളിയും ഒന്നുമില്ല, എനിക്ക് ഉടുക്കാൻ മുണ്ടും തുണിയില്ല.
1: എന്റെ സരളെ, നിങ്ങൾക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? ിപ്പൻ സംസ്കാരം, സാരി, ബ്ലൗസ്, ആഹാരം, നിങ്ങൾക്ക് ഹിപ്പി മാർഗം അറിഞ്ഞുകൂടാ?
2: എനിക്കൊന്നും അറിയണ്ട, പ്രശ്നത്തിൽ തല കറങ്ങിയിട്ട് വയ്യ.
1: ഇടയ്ക്ക് കയറി പറയരുത്,
2: ഇവിടെ ചെലവിലൊന്നും ഇല്ലാന്ന്.
1: ഓ, സാർവത്രികമായ ചിന്താപരമായ ദാരിദ്ര്യം, അഹോ കഷ്ടം. ശരി, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം.
2: എന്നെ നിങ്ങൾ പഠിപ്പിക്കണ്ട.
1: പഠിപ്പിച്ചേ പറ്റൂ. എന്റെ ഭാര്യ ബുദ്ധിപരമായി നശിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല.
2: ഞാനും നശിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ വേഗം നിങ്ങൾ ഈ വിവാഹ ബന്ധം ഒഴിഞ്ഞ് ദയവേദ ഇവിടെ നിന്ന് മാറിത്തരണം.
1: എന്റെ പെട്ടിയും പാൻറും ഉടുപ്പും ഇങ്ങെടുത്തു തരൂ. ഞാൻ പോകുകയാ, ഒരു ഹിപ്പി ജീവിതം തുടങ്ങുവാൻ പോകുകയാണ്. ഞാൻ എടുത്തോണ്ട് വരൂ. ഒരു ചിന്തകന് വിട്ടുവീഴ്ചയില്ല, അവൻ ഈ വീടിനുള്ളിൽ ഒതുങ്ങത്തുമില്ല. ഹിപ്പി മാർഗമാണ് എന്നെ പോലുള്ള പുരോഗമനവാദികളുടെ ലക്ഷ്യം.
0: 1971 മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ തുലാഭാരവും ജനമനസ്സുകളിൽ ഉടക്കി. KPSCയുടെ തുലാഭാരം എന്ന പേരിലുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് തോപ്പിൽ ഭാസി രചിച്ച് എൻ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം. വിജയ, വത്സല എന്നീ രണ്ട് കൂട്ടുകാരികളുടെ കഥയാണിത്. വത്സലയുടെ പിതാവായ പ്രശസ്ത അഭിഭാഷകൻ വിജയയുടെ അച്ഛനായ ബിസിനസ്സുകാരനെ ഒരു കേസിൽ തോൽപ്പിക്കുകയും അത് അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു. തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ മൂലം വിജയ ഒരു ട്രേഡ് യൂണിയൻ നേതാവായ രാമുവിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാവുകയും രാമു സമരമുഖത്ത് വെച്ച് മരണമടയുകയും ചെയ്യുന്നു. പട്ടിണി കിടന്ന കുട്ടികളെ കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിജയ അറസ്റ്റ് ചെയ്യപ്പെടുകയും അപ്പോഴേക്കും ഒരു പ്രശസ്ത അഭിഭാഷകയായി മാറിയ വത്സല അവരെ തൂക്കുമരത്തിലേക്ക് അയക്കുന്നതുമാണ് ഇതിവൃത്തം. വിൻസെന്റ് തോപ്പിൽ ഭാസി കൂട്ടുകെട്ടിന്റെ ഒരു ഉത്തമ സൃഷ്ടിയാണ് ഈ ചിത്രം. സുപ്രിയ ഫിലിംസിനു വേണ്ടി ഹരി പോത്തനാണ് ചിത്രം നിർമ്മിച്ചത്. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസിയുടേതാണ്. ഗാനരചന വയലാർ രാമവർമ്മയും സംഗീതം ദേവരാജനും ക്യാമറ ഭാസ്കർ റാവുവും നിർവഹിച്ചു. പ്രേം നസീർ, മധു, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, പരവൂർ ഭരതൻ, തോപ്പിൽ ഭാസി, ശാരദ, ഷീല, അടൂർ ഭവാനി തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നടി ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു തുലാഭാരം. 1969 മധുസൂദന റാവു തെലുങ്കു ഭാഷയിലും 1970 ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രം പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഹിന്ദിയിലെ ചിത്രത്തിന്റെ പേര് സമാജിക്കോ ബദൽ ഡാലോ എന്നായിരുന്നു. തെലുങ്കു ഭാഷയിൽ മനസ്സിലും അരാളി എന്നായിരുന്നു. ഈ മൂന്ന് ചിത്രങ്ങളിലും ശാരദയാണ് വിജയയുടെ വേഷത്തിൽ അഭിനയിച്ചത്. തെലുങ്ക്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ നിർമ്മിച്ച തുലാഭാരത്തിന് എല്ലാ ഭാഷയിലും വമ്പിച്ച പ്രദർശന വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിലും മലയാളത്തിൽ കിട്ടിയ അംഗീകാരം മറ്റ് ഭാഷാ ചിത്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റ്.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400078900 9447560336.
2: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം.

0: 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കാവനാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2026 സാഹിത്യ പുരസ്കാരത്തിനായി ബാലസാഹിത്യ കൃതികൾ ക്ഷണിക്കുന്നു. 2025-26 പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലക്കാരായ എഴുത്തുകാരുടെ കൃതികളാണ് പരിഗണിക്കുന്നത്. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ പ്രസിഡന്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാവനാട് PO കൊല്ലം 3 എന്ന വിലാസത്തിൽ അയക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ് വരെയുള്ള തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലകളും കടൽ കയറ്റവും ഉണ്ടാകാൻ സാധ്യത. തീരദേശങ്ങളിൽ മണിക്കൂറിൽ 65 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. ജൂലൈ 19 മുതൽ 22 വരെ കേരള തീരത്തോട് ചേർന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. KSFE സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഫുട്ബോൾ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഷൂട്ടൌട്ട് മത്സരം ഒരുമിക്കൊരു കിക്ക് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം K. അജയൻ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. അഭയ് ജയചന്ദ്രൻ, അക്ഷയ് എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് X. ഏണസ്റ്റ് നിർവഹിച്ചു. പരവൂർ നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ താൽക്കാലിക ഒഴിവ്. 7ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള ശുചീകരണ ജോലികൾ ചെയ്യാൻ കായിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മുൻഗണന. അപേക്ഷകൾ ജൂലൈ 30 മുൻപ് നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കണം. റാണിയസ് തങ്കം രചിച്ച വേനലിൽ പൂക്കുന്ന ഗുൽമോഹർ എന്ന നോവലിന്റെ പ്രകാശനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി V.S. ബിന്ദു നിർവഹിച്ചു. കൊല്ലം മധു അധ്യക്ഷനായി R. തങ്കം നായർ പുസ്തകം ഏറ്റുവാങ്ങി. ഇന്ന് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ആരംഭിക്കുന്നത് പുനഃക്രമീകരിച്ചു. നാളെ രാവിലെ 9 ക്ലാസുകൾ ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SYS കൊല്ലം സോണിന്റെ വ്യക്തിത്വ വികസനവും നേതൃപാഠവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ആത്മം 63 ക്യാമ്പ് സമാപിച്ചു. മാസ് ആർട്സ് സൊസൈറ്റി, ONV മലയാള പഠന കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 8 രാവിലെ 9

കൊല്ലം വി പാർക്കിൽ ചിത്രരചനാ മത്സരം നടത്തും. എൽ പി യു പി HSS വിഭാഗങ്ങളിലായാണ് മത്സരം. പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ maskollam@gmail.com എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ

0: പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: അൻപു നേയർകളെ, റേഡിയോ സാന്ത്വനം 90.4 അലവരിസിയിൽ ഇന്നിസൈ നിഘിയின் അടുത്ത പാടലിൽ മീണ്ടും സന്ദിപ്പോ. തന്തയ്ക്കും മകളുക്കുമാണ് പാസത്തെ വെളിപ്പെടുത്തും മികച്ചിറന്ത് തിരപ്പട പാടൽ ഇത്. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ, ഇൻമീത്

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: ചരിത്രത്തിൽ ഇന്ന് July 20. 1916 July 20, 1st ലോകമഹായുദ്ധം. റഷ്യൻ സേന അർമേനിയയിലെ ഗ്യുമിസ്കാനക് പിടിച്ചടക്കി. 1942 ജൂലൈ 20, 2nd ലോകമഹായുദ്ധം. അമേരിക്കയുടെയും കാനഡയുടെയും സൈന്യം സിസിലിയിലെ എന്ന പ്രദേശം പിടിച്ചടക്കി. 1969 ഇന്നേ ദിവസമാണ് അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയത്. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. ആദ്യമായി ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയതിൻ്റെ വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി ഇന്ന് ചാന്ദ്രദിനം.

0: ആയി ആചരിക്കുന്നു. ഇന്ന് ലോക ചെസ് ദിനം. വർഷങ്ങൾക്ക് മുൻപേ ചെസ്സിന് ലോകത്താകമാനം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. യുനെസ്കോ ആണ് ചെസ് ദിനം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത്. ബംഗാൾ വിഭജനം. ലണ്ടനിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിച്ചത് 1905 ഇന്നേ ദിവസമായിരുന്നു. 1900s തുടക്കത്തിൽ ഒരു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയും സ്വതന്ത്ര സമര സേനാനിയും ആയിരുന്ന ബടുകേശ്വർ ദത്തയുടെ ചരമദിനമാണ് ഇന്ന്. 1965 ഇന്നേ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. ഒരു പ്രമുഖ ഇന്ത്യൻ പിന്നണി ഗായികയും പ്രശസ്ത ഹിന്ദി ബംഗാളി ക്ലാസിക്കൽ ആർട്ടിസ്റ്റുമായിരുന്ന ഗീതാ ദത്ത് അന്തരിച്ചത് 1972 ഇന്നേ ദിവസമായിരുന്നു.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കർക്കിടക മാസത്തിനോടനുബന്ധിച്ചുള്ള രാമായണ പാരായണം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മകരപ്പിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡാണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്ത് ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേത് ഉൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണിനെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിൽ എത്തിച്ച 9 കുട്ടികളെ ആർ പി എഫ് മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മൊണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ ആർ പി എഫ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോ സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. 22 മാർച്ച് ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച്
5: വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നദ്ദ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P.നഹീമ.
2: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
1: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. July 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: മായാമുദ്രകൾ.

0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
2: തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളവളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ, ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
0: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചു കൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879 മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതോടെ ചെക്കോവ് മോസ്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം ചേർന്നു.
2: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആന്റൺ ചെക്കോവ് 26 വയസ്സുള്ളപ്പോൾ തന്നെ 400 ചെറുകഥകൾ, നിരവധി ചിത്രങ്ങൾ, ചിത്രകഥകൾ എന്നിവ സംഭാവന ചെയ്തിരുന്നു. എന്നും മാനവികതയ്ക്കു വേണ്ടി നിലകൊണ്ട എഴുത്തുകാരനാണ് ആന്റൺ ചെക്കോവ്. 1890 അദ്ദേഹം സൈബീരിയയിലൂടെ സഖാലിൻ ദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുകയും പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.
3: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു ആ റൂബിളുകൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് ആ 15,000 രൂപ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെ പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നെ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും.
1: This is Radio Santanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്

0: സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഏറെ ആസ്വദിച്ചിരുന്ന ഒരുപിടി ഗാനങ്ങളും അവ നമുക്ക് സമ്മാനിച്ച പ്രിയ കലാകാരന്മാരെ പറ്റിയുമുള്ള വിശേഷങ്ങളുമാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. കാലമെത്ര കഴിഞ്ഞാലും ചില പാട്ടുകൾക്ക് എന്നും 17-18 പ്രായമാണ്. അത്തരത്തിൽ മധുര 17 ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ ഗായിക ജാനകിയമ്മയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം.
1: നട്ടു

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനങ്ങളുടെ നിത്യവസന്തം നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക ജാനകി അമ്മയുടെ പാട്ടുകളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഏതു ഭാഷയിൽ പാടുമ്പോഴും ആ ഭാഷക്കാരി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തന്മയീ ഭാവം ജാനകി അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. എത്ര ഉയർന്ന സ്ഥായിയിലുള്ള ഗാനവും ആലപിക്കാനുള്ള വൈഭവമാണ് മറ്റ് ഗായികമാരിൽ നിന്ന് ജാനകി അമ്മയെ വ്യത്യസ്തമാക്കിയത്. പിന്നെ മനോഹരമായ ഉച്ചാരണ ശുദ്ധി, അതും എടുത്തു പറയേണ്ടത് തന്നെയാണ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രണയാർദ്ര സംഗീതത്തിന്റെ സ്വര ചക്രവർത്തിനിയായിരുന്ന വിഖ്യാത ഗായിക എസ് ജാനകി, പ്രിയ ജാനകി അമ്മയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത എത്രയെത്ര ഗാനങ്ങളാണ് അമ്മ നമുക്ക് സമ്മാനിച്ചത്. മാതൃത്വത്തിന്റെ മാധുര്യവും പ്രണയവും വിരഹവും ഒരുപോലെ ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത ചക്രവർത്തിനി ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1938 April 23 ആന്ധ്രാപ്രദേശിലാണ് സിസ്ല ജാനകി ജനിച്ചത്. ജാനകി അമ്മയുടെ പിതാവ് സിസ്ല ശ്രീരാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്നു. 9 വയസ്സിലാണ് ജാനകി അമ്മയ്ക്ക് വേദിയിൽ അവസരം ലഭിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു ഔപചാരിക പരിശീലനം നേടിയിട്ടില്ലാത്ത ജാനകി അമ്മ നാദസ്വര വിദ്വാൻ പൈഡി സ്വാമിയിലൂടെയാണ് സംഗീതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചത്. 1959 വി രാംപ്രസാദുമായുള്ള വിവാഹം കഴിയുന്നു. 1997 അദ്ദേഹം മരിക്കുന്നതുവരെ ജാനകി അമ്മയുടെ മിക്ക റെക്കോർഡിങ്ങുകളിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ എക്കാലത്തെയും മികച്ച ഗായികമാരിൽ ഒരാളായ ജാനകി അമ്മയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ജാനകി അമ്മയുടെ താരാട്ടുപാട്ടുകൾ എത്ര തലമുറകൾക്കാണ് കൂട്ടായി എത്തിയത്. ഉച്ചാരണ ശുദ്ധിയിൽ ഒരു വിട്ടുവീഴ്ചയും ജാനകി അമ്മ കാണിച്ചിരുന്നില്ല. ഒരിക്കൽ പി ഭാസ്കരൻ മാഷ് ജാനകി അമ്മയെ കുറിച്ച് പറയുകയുണ്ടായി, പാട്ടിന്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ ജാനകിക്ക് മതിയാകില്ല, അരികിൽ വന്നിരുന്ന് ഓരോ പദവും എങ്ങനെ ഉച്ചരിക്കുന്നുവെന്ന് നോക്കും. അങ്ങനെ ഭാഷയെ അറിഞ്ഞ് അർത്ഥവും ഉച്ചാരണവും മനസ്സിലാക്കി അവർ പാടിയ ഗാനങ്ങൾ എന്നും നിലനിൽക്കും.

വരാം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പാട്ടും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. എക്കാലത്തെയും പ്രിയ ഗായിക എസ് ജാനകിയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ഒഡിയ, ജാപ്പനീസ്, ഉറുദു, പഞ്ചാബി, തുളു തുടങ്ങി 17-ലധികം ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങളാണ് ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളത്. വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയായിരുന്നു തുടക്കം. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത്. എന്നാൽ പിന്നീട് ശിങ്കാരവേലനെ ദേവ എന്ന പാട്ടോടുകൂടി തെന്നിന്ത്യയുടെ താരഗായികയായി ജാനകിയമ്മ മാറി.

0: Fun.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മെ വിട്ടുപിരിഞ്ഞ ആ സ്വരമാധുര്യം ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെയായിരുന്നു ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ജാനകി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചത് മലയാളത്തിൽ നിന്നുമാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നതും ജാനകി അമ്മയിലൂടെയാണ്. പാട്ടിൽ നിന്ന് വിരമിച്ചതും മലയാളത്തിൽ നിന്ന് തന്നെ. 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും അനേകം സംസ്ഥാന അവാർഡുകളും ജാനകി അമ്മ സ്വന്തമാക്കി. 2013 ഇന്ത്യയിലെ 3rd ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മഭൂഷൺ ജാനകി അമ്മ നിരസിച്ചു. ദേശീയ അവാർഡ് പട്ടികയിൽ ദക്ഷിണേന്ത്യൻ കലാകാരന്മാർക്ക് പ്രാതിനിധ്യവും അർഹമായ അംഗീകാരവും ലഭിക്കാത്തതിൽ ജാനകി അമ്മ നിരാശ പ്രകടിപ്പിച്ചു. 2026 ജൂലൈ 11 അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു. കാലാതീതമായ ആ ശബ്ദ സൗന്ദര്യം സാധാരണക്കാരന്റെ ഹൃദയത്തിന്റെ തുടിപ്പായി എന്നെന്നും തുടർന്നുകൊണ്ടേയിരിക്കും.

സാറിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം. ഇതേ ദിവസം ഇതേ സമയം നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Chaka chaka chaka chaka chaka.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത. ഒരു നാടിന്റെ ചരിത്രം അതിന്റെ സ്മാരകങ്ങളിലും രേഖകളിലും മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിച്ച സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് നിശബ്ദ സാക്ഷിയായി പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ വിശ്വസ്ത സഹയാത്രികനായും അനവധി ഓർമ്മകളുടെ വാഹകനായും മാറിയ ഈ പൊതുഗതാഗത സ്ഥാപനത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമാണ്. എങ്ങനെയാണ് ഈ ജനകീയ സ്ഥാപനം പിറന്നത്? എങ്ങനെയാണ് ആനവണ്ടി മലയാളികളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായത്? നമുക്ക് ഇന്ന് ആ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കാം. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തന്റെ പ്രജകൾക്ക് സൗകര്യപ്രദമായ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഥവാ TSTD എന്ന പേരിൽ ബസ് സർവീസിന് തുടക്കമിടുന്നത്. 1938 ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. കാളവണ്ടി യുഗത്തിൽ നിന്നും യന്ത്രയുഗത്തിലേക്കുള്ള ഒരു നാടിന്റെ പരകായ പ്രവേശമായിരുന്നു ആ വാഹനയാത്ര. അതോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന ജനകീയ യാത്രാ സൗകര്യം ആരംഭിച്ചു. യൂറോപ്യൻ പര്യടന വേളയിൽ അവിടുത്തെ പ്രത്യേകിച്ച് ലണ്ടനിൽ കണ്ട ജനകീയ ഗതാഗതം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളിന്റെ ശ്രദ്ധയിൽ വന്നതോടെയാണ് മലയാള മണ്ണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ് യാത്രാ സംരംഭത്തിന് ഉദയമുണ്ടായത്. അക്കാലത്ത് ജലഗതാഗതമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യ ആശ്രയം. തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സിമന്റ് റോഡിലും തിരുവനന്തപുരം നഗരത്തിലും അത്യപൂർവമായി ചിലർ മോട്ടോർ വാഹനങ്ങൾ പൊതുജനയാത്രയ്ക്കായി ഓടിച്ചിരുന്നു. ഇവർ യാത്രാകൂലിയിനത്തിൽ നടത്തിയ അമിതമായ ചാർജ് പരാതികളായി രാജാവിന്റെ സമക്ഷം ലഭിച്ചപ്പോഴാണ് സർക്കാർ ഉടമസ്ഥതയിൽ ന്യായനിരക്കിൽ ബസ് സർവീസ് തുടങ്ങണമെന്ന ആലോചന ജനിച്ചത്. ഈ ചിന്ത മനസ്സിൽ ഒതുങ്ങിയിരിക്കുമ്പോഴായിരുന്നു മഹാരാജാവിന്റെ യൂറോപ്യൻ പര്യടനം. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ സർവീസുകൾ കണ്ടുപഠിച്ച അദ്ദേഹം അതിനെ മാതൃകയാക്കി തന്റെ രാജ്യത്ത് ജനകീയ വണ്ടികൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ലണ്ടൻ സന്ദർശന വേളയിൽ തന്നെ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡ് അധികൃതരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാനുള്ള മഹാരാജാവിന്റെ ആഗ്രഹത്തിന് അവർ എല്ലാ പിന്തുണയും നൽകി. ബോർഡിൽ ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായി പ്രവർത്തിച്ച CG സോൾട്ടറെ സേവനത്തിനായി തിരുവിതാംകൂറിന് വിട്ടു നൽകാൻ ബോർഡ് തീരുമാനിച്ചു. 1937 സെപ്റ്റംബർ 20 തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തെ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് രാജകീയ വിളംബരമുണ്ടായി. ആദ്യം ഒരു നാട്ടുരാജ്യത്തിന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ സോൾട്ടറുടെ ശുപാർശ പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും കോമർ കമ്പനിയുടെ 60 ചാസികൾ വാങ്ങി. കപ്പലിൽ എത്തിയ ഈ ചാസികൾ ഘടിപ്പിച്ചിരുന്നത് പെർക്കിൻസ് ഡീസൽ എഞ്ചിനുകളിലായിരുന്നു. സോൾട്ടർ മുൻകൈയെടുത്ത് നിർമ്മിച്ച മെക്കാനിക്കൽ സ്റ്റാഫുകൾക്കായിരുന്നു ബോഡി നിർമ്മാണ ചുമതല. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ സോൾട്ടറുടെ രൂപകൽപ്പനയിൽ തീർത്ത ഒരു ബസ് ഓടിച്ച് പരീക്ഷണം നടത്തി. അത് വിജയകരമായതോടെ ആ മാതൃകയിൽ സോൾട്ടറുടെ മേൽനോട്ടത്തിൽ നാട്ടിലെ മര ഉരുപ്പടികൾ കൊണ്ട് ചാസികൾക്ക് മുകളിലോട്ട് ബോഡി പണിതുയർത്തി. ഇരുമ്പ് തകിടും ബോൾട്ടുകളും ബോംബെയിൽ നിന്ന് വാങ്ങി. ബസിന്റെ ചില്ലുകളാവട്ടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുത്തിയത്. ഇനി വേണ്ടത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും. തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടിച്ചിരുന്നവരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരഞ്ഞെടുത്തു. സാൾട്ട് തന്നെയാണ് ഇവരുടെ മികവ് നേരിട്ട് പരീക്ഷിച്ചത്. അഭ്യസ്ത വിദ്യരായവരെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരാക്കി. 100-ൽ പരം ബിരുദധാരികളെ ഇൻസ്പെക്ടർമാരായും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായും തിരഞ്ഞെടുത്തതോടെ ജനകീയ വണ്ടി ഓട്ടത്തിന് സന്നദ്ധമായി. 1938 February 20 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പുണ്ടായി. പൗര പ്രമാണിമാരും ഉദ്യോഗസ്ഥരുമടക്കം വൻ ജനാവലി നോക്കി നിൽക്കെ മഹാരാജാവും അമ്മ മഹാറാണിയും ഇളയ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അടുത്ത ബന്ധുവായ ക്യാപ്റ്റൻ ഗോദവർമ്മരാജയും ഏറ്റവും മുന്നിൽ അലങ്കരിച്ച ബസ്സിൽ കയറിയിരുന്നു. ഡ്രൈവറുടെ റോളിൽ ശ്രീ സോൾട്ടർ തന്നെയായിരുന്നു. ആദ്യ ബസ് സ്റ്റാർട്ടായപ്പോൾ അത് ഒരു നാടിന്റെ വികസന മാറ്റത്തിന്റെ അറിയിപ്പ് കൂടിയായി. തൊട്ടു പിന്നാലെ 32 ബസ്സുകളും അതിന് അകമ്പടി എന്നോണം ആരവം മുഴക്കി ജനവും. മെയിൻ റോഡ് വഴി കവടിയാർ കൊട്ടാരം വരെയുള്ള ബസിന്റെ രാജകീയ എഴുന്നള്ളത്തോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. February 21 മുതൽ തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ ഈ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ഒരു ബസ്സിൽ 23 പേരെ കയറ്റാനായിരുന്നു അനുമതി. ഇവർക്കിരിക്കാൻ തടി സീറ്റുകൾ. ഓരോ റൂട്ടിലേക്കും കൂലി നിരക്കുകൾ പൊതുജന ശ്രദ്ധയ്ക്കായി നാട്ടിലെങ്ങും പ്രദർശിപ്പിച്ചു. നിശ്ചിത സമയക്രമമനുസരിച്ചാണ് ഓട്ടം. 1 mile അരച്ചക്രമായിരുന്നു കൂലി. മിനിമം കൂലിയും ഇത് തന്നെ. യാത്രാ ബസ്സുകളോടൊപ്പം ഒരു പാഴ്സൽ ബസ്സും പ്രത്യേകം ഓടിച്ചിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലും അധികം വൈകാതെ നാഗർകോവിലിലേക്കും സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. കന്യാകുമാരി വരെ 30 നാഗർകോവിൽ വരെ 40 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ തുടങ്ങിയ യാത്രാ വിപ്ലവം കൊച്ചിയിലേക്കും മലബാറിലേക്കും വ്യാപിപ്പിച്ചപ്പോഴേക്കും നാട്ടുരാജ്യങ്ങൾ അപ്രത്യക്ഷമായി. പകരം കേരളം വന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബോർഡ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി. 1965 April 1 നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന KSRTC രൂപം കൊണ്ടത്. 1939 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നിലവിൽ വരുന്നത്. 1949 കൊച്ചിയിലേക്കും 1956 കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് 1965 April 1 ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ KSRTC ആയി മാറുന്നത്. ആനവണ്ടിയെന്നാണ് അന്നും ഇന്നും KSRTCയുടെ വിളിപ്പേര്. ആനയുടെ ചിത്രമുള്ള സർക്കാർ മുദ്ര ബസ്സുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പേര് വന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ വിവിധ കോണുകളിലേക്ക് സേവനത്തിന്റെ കൂടി പാതയിൽ യാത്ര തുടരുകയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പ്രതിസന്ധികളുടെ കാലത്ത് നിന്നും വികസനത്തിന്റെ കാലത്തിലേക്കുള്ള യാത്രയിലാണ് KSRTC. കഴിഞ്ഞ കുറച്ചു കാലമായി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. KSRTC ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയും ഗ്രാമവണ്ടി സർവീസും വൻ ഹിറ്റാണ്. കാലം മാറുന്നതിനനുസരിച്ച് യാത്രക്കാരുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് KSRTC. സാധാരണ ഓർഡിനറി സർവീസുകൾ മുതൽ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ്, ലോ ഫ്ലോ സിറ്റി ബസ്സുകൾ, AC സർവീസുകൾ, ദീർഘദൂര യാത്രകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ K-SWIFT ബസ്സുകൾ വരെ ഇന്ന് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ യാത്രാ വിവരങ്ങൾ അറിയാനുള്ള സൗകര്യം സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സൗഹൃദപരമായ സേവനങ്ങൾ എന്നിവയിലൂടെ KSRTC കൂടുതൽ ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളും KSRTCയുടെ സേവനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശബ്ദ വായു മലിനീകരണം കുറയ്ക്കാനും ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഈ ചുവടുവയ്പ് പ്രശംസാർഹമാണ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പൊതുഗതാഗത സ്ഥാപനം പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ വേഗവും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കൊപ്പവും KSRTC ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറാം, വഴികൾ മാറാം, യാത്രയുടെ രീതികളും മാറാം. എന്നാൽ കേരളീയരുടെ മനസ്സിൽ ആനവണ്ടി എന്ന പേരിൽ ഇടം നേടിയ KSRTC എന്നും വിശ്വാസത്തിന്റെ, സേവനത്തിന്റെ, കരുതലിന്റെ പ്രതീകമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ് പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: മിഥുനും 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പൊരുൾ അന്വേഷിച്ചാണ് മഹാഭൂരിപക്ഷവും യാത്രകൾ നടത്തുന്നത്. ഇന്നോളം നടത്തിയ യാത്രകളുടെ ആകെത്തുകയാണ് സുന്ദര സഞ്ചാരമെന്ന് ഒറ്റ വാക്കിൽ പറയാം. വർത്തമാനകാല ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് യാത്രകൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അസുലഭ സൗഭാഗ്യം ചില്ലറയല്ല. പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും എടുത്തു പറയേണ്ടത് തന്നെ. സന്തോഷത്തിൻ്റെ പുത്തൻ കൂട്ടുകെട്ടുകളുടെ, രുചിക്കൂട്ടുകളുടെ, വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് വരെ പ്രിയ ശ്രോതാക്കൾ നൽകിയ നിസ്സീമമായ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും പ്രോത്സാഹനം ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണ് പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ അറിയപ്പെടുന്ന ചരിത്രവും കണ്ണൂരും കോഴിക്കോടുമായിട്ടുള്ള അടുപ്പവും പരാമർശിച്ചിരുന്നു. ഭാഷയിലും ആചാരങ്ങളിലും ഭക്ഷണ രീതികളിലും അവ പ്രതിഫലിക്കുന്നുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കടലിൽ നിന്ന് മത്സ്യവും കരയിൽ നിന്ന് നാളികേരവും മാത്രം ലഭിക്കുന്ന ദ്വീപുകാർ ഉള്ളതുകൊണ്ട് ഓണം എന്ന പോലെ സന്തുഷ്ടരായി കഴിയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും കടൽ സാഹസിക വിനോദങ്ങൾ ഒരുക്കലും ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ക്രൂയിസിൽ ദ്വീപിൽ എത്തുന്നവർക്ക് തനത് ദ്വീപ് നൃത്തമടക്കമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതും പതിവാണ്. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയ കാഴ്ചയുടെ വിസ്മയവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ദ്വീപിലെ രുചിയൂറും വിഭവങ്ങളുടെ കാര്യവും പറഞ്ഞായിരുന്നു. കൽപ്പേനി ദ്വീപിലുള്ള ഒരാളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് അനുഗ്രഹമായി. ദ്വീപിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ദ്വീപിലെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അഗത്തിയിൽ എത്തിയത്. ലക്ഷദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം വില നൽകി കപ്പലിൽ കയറ്റിക്കൊണ്ടു പോകുവാനുള്ള സംവിധാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാനാണ് ബോർഡ് മീറ്റിംഗ് നടന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്നാൽ അവിടെ നിന്നു പിടിക്കുന്ന മത്സ്യസമ്പത്ത് വില നൽകി കപ്പലിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള നൂതന സംരംഭമാണ് അവിടെ ചർച്ചയാകുന്നത്. ഈ പദ്ധതി നടപ്പായാൽ ദ്വീപുകാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും അങ്ങനെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ച് ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനായത്. ദ്വീപിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മത്സ്യസമ്പത്ത് കൊണ്ടുപോകാനുള്ള ഗതാഗത സംവിധാനവും സോളാർ പവർ ഉൽപ്പാദിപ്പിച്ച് കോൾഡ് സ്റ്റോറേജുകൾ സ്ഥാപിച്ചാൽ കൂടുതൽ മത്സ്യസമ്പത്ത് ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നല്ല തോതിൽ ക്രയവിക്രയങ്ങൾ നടത്താനാകും എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ടൂർ പ്രോഗ്രാമിൽ അഗത്തിയിലെ ചരിത്ര മ്യൂസിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണാനായത്. അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ നവീകരണത്തിനായി അടച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അതിനാൽ തന്നെ ദ്വീപിനെ അടുത്തറിയാവുന്ന അദ്ദേഹത്തോട് തന്നെ മ്യൂസിയത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി. വളരെ ആവേശത്തോടെയാണ് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം ഏറ്റെടുത്തത്. 2025-ൽ നവീകരണം നടത്തുന്നതിനായി പൂട്ടിയ ചരിത്ര മ്യൂസിയത്തിൻ്റെ പണി ഉടനെ ഒന്നും ആരംഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സൂക്ഷിപ്പ് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഞങ്ങൾ വിനയപൂർവ്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ചരിത്ര മ്യൂസിയ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. 8-ാം നൂറ്റാണ്ടിലെ ബുദ്ധ വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും അവിടെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം മണികളും മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കളായി ഉണ്ടെന്നും ഇത് അക്കാലത്ത് ബുദ്ധ സന്യാസിമാരുടെ വാസസ്ഥലം കൂടിയായിരുന്നു എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമായി കരുതാമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപകടങ്ങളിൽപ്പെട്ട് തകർന്ന പഴയകാല കപ്പലുകളുടെ അവശിഷ്ടങ്ങളും മാതൃകകളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും സൂചിപ്പിച്ചു. ഇതിലും ബൃഹത്തും ധാരാളം പുരാതന വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ മ്യൂസിയം കവരത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. അഗത്തി ഐലൻഡിലെ ഏറ്റവും ഭംഗിയേറിയ ബീച്ചായ ലഗൂൺ ബീച്ചിൽ സൂര്യാസ്തമയ കാഴ്ച കാണാൻ പോയതും നേരത്തെ പറഞ്ഞിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ച് റെസ്റ്റോറൻറ്റിലെത്തി കാപ്പി കുടിക്കുമ്പോൾ പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപിലെ താമസക്കാരനും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ഗ്രാജുവേറ്റുമായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുമല്ലോ. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ദ്വീപിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങളും നവീകരണത്തിനായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അഗത്തി ദ്വീപിലെ ചരിത്ര മ്യൂസിയത്തിലെ ഇരിപ്പ് വസ്തുക്കളുടെ കാര്യങ്ങളും പറഞ്ഞത് പരാമർശിച്ചാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഐതിഹ്യം പോലെ തോന്നിക്കുന്ന ചില കഥകൾ സംഭവം പോലെ കൽപ്പേനി സ്വദേശിയായ ബോർഡ് മെമ്പർ വിവരിച്ചത് ശ്രദ്ധേയമായിരുന്നു. അവിശ്വസനീയമെങ്കിലും കേൾക്കാൻ ഇമ്പമുണ്ടായിരുന്ന ആ കഥകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് അനുചിതമാകില്ല എന്ന് കരുതുന്നു. ആദ്യം കടലാമകളുടെ കഥ തന്നെയാകട്ടെ. ആദ്യകാലത്ത് ദ്വീപിലെ കുട്ടികളും കടൽ ജീവികളും ഒന്നിച്ചാണ് കളിച്ചു വളർന്നിരുന്നത്. കരയിലെ കുട്ടികളുടെ നേതാവ് ബഹർനിസ എന്ന പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ കടലിൽ മുങ്ങിക്കളിച്ച ബഹർനിസയ്ക്കും കൂട്ടുകാർക്കും കടലിൻ്റെ മടിത്തട്ടിൽ നിന്നും അഴകുള്ള കുറെ മുത്തുകൾ ലഭിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന അവർ അതിവേഗം കരയിലേക്ക് നീന്തിക്കയറി. നിർഭാഗ്യം എന്ന് പറയട്ടെ, കരയിലേക്ക് നീന്തിക്കയറിയ അവർ തൻ്റെ കൈകൾ പരിശോധിച്ചപ്പോൾ കുറച്ച് മുത്തുകൾ നഷ്ടപ്പെട്ടതായി അറിഞ്ഞു. സങ്കടവും നിരാശയും കൊണ്ട് കരഞ്ഞുപോയ ബഹർനിസ തൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ആമകളെ വിളിച്ച് കാര്യം പറയുകയും കടലിൽ നിന്ന് മുത്തുകൾ കണ്ടെത്തി വേഗം ഏൽപ്പിക്കണമെന്ന് ആമ സുഹൃത്തുക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. മുത്തന്വേഷിച്ച് നീന്തൽ ആരംഭിച്ച ആമകൾക്ക് മുത്തുകൾ കണ്ടെത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ കൂടിയാലോചിച്ച ശേഷം കരയിലേക്ക് നീന്തിക്കയറി. എത്ര പരിശ്രമിച്ചിട്ടും മുത്തുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കളവ് പറഞ്ഞു. പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കിയ ബഹർനിസ മേലിൽ നിങ്ങളുമായി ചങ്ങാത്തമില്ലെന്നും ഇനി ഒരിക്കലും കരയിൽ കയറാൻ പാടില്ലെന്നും കർശനമായി വിലക്കേർപ്പെടുത്തി. എത്ര കേണപേക്ഷിച്ചിട്ടും ആമകൾക്ക് നൽകിയ വിലക്ക് ബഹർനിസ നീക്കിയില്ല. ഒടുവിൽ അവരൊരു തന്ത്രം മുന്നോട്ട് വച്ചു. ഞങ്ങൾ മുട്ടയിടുന്നത് കരയിലാണ്, അതിനാൽ അടയിരിക്കാനുള്ള സമയമെങ്കിലും കരയിൽ കഴിയാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ല. മുട്ടയിടുന്ന സമയമാകുമ്പോൾ കരയിൽ കയറി മുട്ടയിട്ട് കൊള്ളണമെന്നും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കടലിലേക്ക് മടങ്ങണം, മുട്ടയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെന്ന് കർക്കശമായി പറഞ്ഞതുകൊണ്ടാണ് കടലാമകൾ മുട്ടകൾ കരയിൽ ഉപേക്ഷിച്ച് കടലിലേക്ക് പോകുന്നത്. ബഹർനസിയുടെ മുത്തന്വേഷിച്ച് കടലാമകൾ ഇപ്പോഴും കടലിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന ആമയെ കണ്ടത് പറഞ്ഞിരുന്നു. ഡോൾഫിനുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മറ്റ് കടൽ ജീവികളിൽ നിന്നും മനുഷ്യരുമായി ഏറെ അടുത്തിടപഴകാൻ ഡോൾഫിനുകൾ ശ്രമിക്കുന്നതിൻ്റെയും കഥയായിരുന്നു അടുത്ത്. മക്കയിൽ നിന്നും ലക്ഷദ്വീപിൽ എത്തിച്ചേർന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമി ഉബൈദുള്ള എന്ന പണ്ഡിതനിലൂടെയാണല്ലോ ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചത്. അക്കാലത്തെ ഒരു റമസാൻ വ്രതകാലത്ത് നടന്ന സംഭവം എന്ന നിലയിലായിരുന്നു കഥ വികസിച്ചത്. റംസാൻ നോമ്പ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായി നടന്നുപോയ ഉബൈദുള്ള കടലിൽ കളിക്കുന്ന കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഈ വ്രതാനുഷ്ഠാന കാലത്ത് പൊക്കിളിന് മുകളിൽ വെള്ളത്തിൽ മുങ്ങുന്നത് ആശാസ്യമല്ല, അങ്ങനെ ചെയ്താൽ ശരീരം കൂടുതൽ സുഖം അനുഭവിക്കുകയും യാഗവും കഷ്ടപ്പാടുമെന്ന വ്രത സങ്കല്പം തകിടം മറിയുമെന്നും പണ്ഡിതൻ ധരിച്ചു വശായി. അദ്ദേഹം കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ക്രോധം പൂണ്ട ഉബൈദുള്ള, നിങ്ങൾ ജലജീവികളാകട്ടെ എന്ന് ശപിക്കുകയും അക്ഷണം തന്നെ കുട്ടികൾ ഡോൾഫിനുകളായി രൂപം പ്രാപിച്ചുവെന്നുമാണ്. അന്ന് മുതൽ എല്ലാ പ്രഭാതത്തിലും ദ്വീപിന് ചുറ്റും സഞ്ചരിച്ച് മുകളിലേക്ക് ചാടി അവരുടെ സാന്നിധ്യം കരയിലുള്ളവരെ അറിയിക്കുന്ന ഒരു ശീലം ഉണ്ടായി എന്നാണ് പൊതുധാരണ. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: FM. Stay tuned.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ദ്രം 90.4 FM. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ ശ്രോതാക്കൾ നൽകിയ നിർലോഭമായ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും മാന്യ ശ്രോതാക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സഞ്ചാര വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അഗത്തിദ്വീപിലെ വിശേഷപ്പെട്ട സൂര്യാസ്തമയ കാഴ്ച കാണാൻ ലഗൂൺ ബീച്ചിലെത്തി ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും കാപ്പി കുടിക്കുന്ന നേരത്ത് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപ് നിവാസിയും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി പറഞ്ഞ ദ്വീപ് വിശേഷങ്ങൾക്കൊപ്പം കേട്ട അവിശ്വസനീയമെങ്കിലും ആരും ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്ന കടലാമകളുടെയും ഡോൾഫിൻ്റെയും കഥകളാണല്ലോ ഇടവേളയ്ക്ക് മുമ്പേ പറഞ്ഞത്. ബഹർനിസയുടെ മുത്തന്വേഷിച്ച് ഇന്നും നടക്കുന്ന കടലാമകൾ കരയിലെത്തി മുട്ടയിട്ട ശേഷം തൽക്ഷണം മടങ്ങുന്ന കാര്യവും കഥയിലുണ്ടായിരുന്നു. മനുഷ്യരോടും മറ്റ് കടൽജീവികൾ കാണിക്കാത്ത അടുപ്പവും വാത്സല്യവും ഡോൾഫിനുകൾക്കുണ്ടാകാനുള്ള കാര്യവും കഥയിൽ ഉണ്ടായിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലക്ഷദ്വീപിൽ എത്തുന്ന വിനോദ സഞ്ചാര കപ്പലുകൾക്ക് ചുറ്റും 100 കണക്കിന് ഡോൾഫിനുകൾ എത്തിച്ചേർന്ന് പ്രകടനം നടത്താറുണ്ടെന്നും മനുഷ്യരോടുള്ള സഹോദര സ്നേഹമാണ് അതിന് കാരണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. എന്തുതന്നെയായാലും കഥ കേട്ടിരിക്കാൻ നല്ല രസം തന്നെയായിരുന്നു. കുറച്ചുകൂടി ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളോടും ബീച്ചിനോടും വിട പറഞ്ഞത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഇഷ്ടം മാനിച്ച് കുറച്ച് സമയം കൂടി ലഗൂൺ ബീച്ചിൽ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് നടന്നു പോയത്. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോഴേക്കും വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവുമായി ദ്വീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. സ്വാദിഷ്ടവും തൃപ്തികരവുമായ ഭക്ഷണമായിരുന്നു അന്നും അത്താഴത്തിന് വിളമ്പിയത്. ആനന്ദത്തോടെയും അതിലേറെ സംതൃപ്തിയോടെയുമായിരുന്നു അത്താഴം കഴിച്ചത്. വനിതകളെയും കുട്ടികളെയും ഹോം സ്റ്റേയിൽ നിർത്തിയ ശേഷം ഞങ്ങൾ ആണുങ്ങൾ മാത്രം ദ്വീപിലെ രസകരവും സാഹസികവും ആവേശം നിറഞ്ഞതുമായ മീൻകുത്തി പിടിക്കൽ എന്ന ദ്വീപുകാരുടെ വിനോദത്തിൽ പങ്കെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ഗൈഡിൻ്റെ നേതൃത്വത്തിൽ രാത്രി 8 മണിയോടെയാണ് ഞങ്ങൾ കടലിലേക്ക് തിരിച്ചത്. എമർജൻസി ലൈറ്റും ടോർച്ചുകളും സ്റ്റൗവും മീനിനെ കുത്തിപ്പിടിക്കാനുള്ള കൂർത്ത ഇരുമ്പ് മുനകൾ ഘടിപ്പിച്ച കുന്തങ്ങളും വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകാനുള്ള റബ്ബർ കണ്ണണയും എല്ലാം ബോട്ടിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ജെട്ടിയിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ബോട്ട് നിശ്ചലമായി. സർവ സന്നാഹങ്ങളോടും കൂടി ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ടൂർ ഓപ്പറേറ്റർ ചുമതലപ്പെടുത്തിയിരുന്ന 2 പേർ കടലിലേക്ക് എടുത്തുചാടി. നെറ്റിയിൽ ടോർച്ചും കൈകളിൽ ഇരുമ്പ് മുനയുള്ള കുന്തവും പേറിയിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ മത്സ്യങ്ങൾ കടലിനടിയിലെ മണ്ണിൽ പതിഞ്ഞു കിടക്കുകയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കടലിലേക്ക് എടുത്തു ചാടിയ 2 പേരും 2 ഭാഗത്തേക്കായി ടോർച്ച് തെളിച്ചുകൊണ്ട് മുങ്ങി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരാൾ കുത്തിയെടുത്ത മീനുമായി പൊങ്ങി വന്ന് മീൻ ബോട്ടിലേക്ക് ഇട്ട ശേഷം വീണ്ടും ആഴത്തിലേക്ക് മുങ്ങി. കുറച്ചു നേരത്തെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് ശേഷം അത്യാവശ്യം മീനുകളുമായി 2 പേരും ബോട്ടിന് സമീപമെത്തി കുത്തിയെടുത്ത മീനുകൾ ബോട്ടിലേക്ക് ഇട്ട ശേഷം ബോട്ടിലേക്ക് കയറി. ആ സമയം കൊണ്ട് ബോട്ട് ഡ്രൈവർ സ്റ്റൗ കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. തണുത്ത് തുടങ്ങിയ ഞങ്ങൾക്ക് കട്ടൻ ചായ ആശ്വാസമേകി. കുത്തിപ്പിടിച്ച് ബോട്ടിൽ കൊണ്ടിട്ട മീനുകൾ ബോട്ടിലെ ഡ്രൈവറുടെ ഒരു സഖായി കനലിന് മുകളിൽ ഓരോന്നായി ചുട്ടെടുത്തു. കടലിൽ നിന്ന് നേരെ കനലിൽ ചുട്ടെടുത്ത് വേവിച്ച മീനിൽ ഉപ്പോ മുളകോ ഒന്നും ചേർത്തിരുന്നില്ല. മീനിന്റെ പേരെന്താണെന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം അമൂർ എന്നായിരുന്നു. അമൂർ മത്സ്യം കനലിൽ വേണ്ട വിധം വെന്ത് വന്നപ്പോൾ അടുപ്പിൽ നിന്ന് പുറത്തെടുത്ത് തൊലി കളഞ്ഞ് എല്ലാവർക്കുമായി നൽകി. പേരറിയാത്ത പലതരം മത്സ്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഉണക്കമീൻ കനലിൽ ചുട്ടു തിന്നിട്ടുണ്ടെങ്കിലും കടലിൽ നിന്ന്

പിടിച്ചപാടെ പച്ചമീൻ കനലിൽ ചുട്ട് തിന്നുന്ന അനുഭവം ആദ്യമായിരുന്നു. ലക്ഷദ്വീപിലെ മീനിൻ്റെ രുചി പ്രത്യേകതയുള്ളതാണല്ലോ. സാഹസിക രാത്രി മത്സ്യബന്ധനം അവസാനിപ്പിച്ച് ഏകദേശം 10 മണിയോടെ ഞങ്ങൾ ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി. ശരീരശുദ്ധി വരുത്തി ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുവോളം കടലിലെ രാത്രിയാത്രയും മീൻ പിടിക്കാനുള്ള ദ്വീപുകാരുടെ ബിരുദും മനസ്സിൽ ഒരു ചലന ചിത്രം പോലെ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. ഇനി സാഹസിക വിനോദങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷാദം മെല്ലെ കടന്നു വന്നു. അധികം വൈകാതെ നിദ്ര കടാക്ഷിച്ചു. ഇന്നത്തെ സുന്ദര സഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening to Radio Swandanam 90.4 FM. Stay tuned.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

ും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.